0: सुनो 91.7 FM।
1: कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മനോഹാരിത മാത്രം പോരല്ലോ, സമാധാനം നിറഞ്ഞ ഒരു ദിവസം കൂടി എന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സമാധാനം പോണത് എങ്ങനെയാണ്? നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ആരെയും വന്നിട്ട് തടസ്സം നിൽക്കുമ്പോൾ നമുക്ക് സമാധാനക്കേട് വരാറുണ്ട്, നമുക്ക് ദേഷ്യം വരാറുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആരെങ്കിലും വന്ന് വിളിക്കുന്നു, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, ഇതേ സമയത്രേ പോകാനായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമുക്കറിയാം എഴുന്നേൽക്കണമെന്ന്, പക്ഷേ എന്തോ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ആര് വന്ന് തടസ്സം നിൽക്കുമ്പോഴും നമുക്ക് ദേഷ്യം വരും, നമ്മുടെ സന്തോഷം പോകും, നമ്മുടെ സമാധാനം പോകും. പക്ഷെ ഇതിപ്പോ ഉണർന്നെഴുന്നേൽക്കേണ്ട സമയം തന്നെയാണ്. ഇനിയിപ്പോ എഴുന്നേറ്റാൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റാ ഫോണിൽ കൊണ്ടിരിക്കും, 24 മണിക്കൂർ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു പരാതി ഒരു തവണയെങ്കിലും ആരെങ്കിലും ആയിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര വലിയൊരു തെറ്റാണോ കുറ്റമാണോ? 24 മണിക്കൂറും കണ്ടോണ്ടിരിക്കണത് ഇത്തിരി തെറ്റ് തന്നെയാണ്, കാരണം വേറെ ഒന്നും സമയം ഉണ്ടാവില്ല അതുകൊണ്ട് കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ നോക്കണേല് എന്താ ഇത്ര വലിയ തെറ്റ്? ഒന്നുമില്ലല്ലോ. എന്താ അറിയോ? പറയാട്ടോ. അപ്പൊ കേട്ടോണ്ടേ ഇരിക്കേ റേഡിയോ സുനോ.

പൊതുവെ പിള്ളേരെ കൊണ്ട് വലിയ ആൾക്കാർ പറയുന്ന ഒരു പരാതി എന്താണെന്നറിയോ? 24 മണിക്കൂറും ഫോണിലാണ്. ആണോ? 24 മണിക്കൂർ അങ്ങനെ ഫോണിലാണോ? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. എന്തെല്ലാം ചെയ്യാം, ഗെയിംസ് കളിക്കുന്ന മാത്രമൊന്നുമല്ല ഈ റീൽസ് കാണുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ ആണെന്ന് പറയും. കാരണം നമ്മളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സമയം പോണത് അറിയതേയില്ല. ഇത് കാണുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, കാരണം നമ്മൾ അറിയണ്ടേ നമുക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതെല്ലാം ടൈപ്പ് ഓഫ് റീൽസ് വരുന്നുണ്ട്, ആരൊക്കെ പുതിയ റീൽസ് ചെയ്യണുണ്ട്, അതും എന്തൊക്കെ ക്രിയേറ്റീവായിട്ടും വെറൈറ്റി സ്റ്റൈലിലുമാണ് ഓരോ റീൽസ് ഒക്കെ ചെയ്യണത്. സമ്മതിച്ചല്ലേ പറ്റും, മുൻപ് ട്രോൾസ് ഇറങ്ങിയ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ക്രിയേറ്റീവ് ബ്രെയിൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ചിലതൊക്കെ പക്കാ ബോറാണെങ്കിൽ കൂടി ചിലതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഞാൻ നേരത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീല് കണ്ടു. എല്ലാന്നും നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല, ബോറടിക്കും. പക്ഷേ ഇതപ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാന്ന് തോന്നി. അപ്പോൾ എന്താന്ന് പറയുന്നതിന് മുൻപ് പാട്ടൊക്കെ കേൾക്കണ്ടേ? പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കേ. ആ ഒരു കാര്യം, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വാച്ച് കിട്ടുന്ന ശീലമുള്ളവർ അതൊന്ന് റൈറ്റ് സൈഡിലേക്ക് കെട്ടു, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

നമ്മള് നല്ലൊരു മൂവി കണ്ടാൽ അതൊന്ന് ഷെയർ ചെയ്യില്ലേ, എടാ നല്ല മൂവി ആട്ടോ പോയി കാണുമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നല്ലൊരു റീല് കണ്ടാൽ അതൊന്ന് ഷെയർ ചെയ്യണല്ലോ. ഇപ്പൊ എന്താ തെറ്റ്? ഒന്നുമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഞാനേ ഇങ്ങനെ ഒരു റീല് കണ്ടപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ട് ഞാൻ ഓർത്ത് അതൊന്ന് ഷെയർ ചെയ്യാന്ന്. അപ്പൊ അതിനകത്ത് പുള്ളി പറയണ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ നോർമലി ഇടത്തേ കൈ ലെഫ്റ്റ് ഹാൻഡിലാണല്ലോ വാച്ച് കിട്ടുന്നത്, റൈറ്റ് ഹാൻഡിൽ കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കൊക്കെ ഇപ്പോൾ റൈറ്റ് ഹാൻഡിൽ എന്തിട്ട് കഴിഞ്ഞാലും ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് തോന്നും. കാരണം എഴുതുന്ന സമയത്ത് അതായത് എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ എന്തോ ഒരു പ്രശ്നം തോന്നും. അതുകൊണ്ട് പൊതുവേ ഈ റൈറ്റ് ഹാൻഡ് അങ്ങനെയുള്ള സമയങ്ങളിൽ ഒഴിച്ചിടുന്നതാണ് പതിവ്. അതുകൊണ്ടാണ് മെയിൻലി വാച്ചൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കെട്ടുന്നത്. അപ്പം ഇതെടുത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ കെട്ടുമ്പോൾ നമുക്ക് കൂടുതലായിട്ടൊരു വെയിറ്റ് തോന്നും. അപ്പോൾ ഈ ചെറിയ ഇതെന്ത്, ഇപ്പോൾ ലെഫ്റ്റിൽ കെട്ടണ സമയത്ത് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ അപ്പോൾ വാച്ചിന് വെയിറ്റ് കൂടിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നമ്മുടെ ഫെമിലിയർ സോൺ അല്ല ഈ റൈറ്റ് ഹാൻഡിൽ വാച്ച് കെട്ടാത്തവർ കെട്ടുമ്പോൾ. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, എടാ അത് നീ വാച്ച് മാറ്റി കെട്ടു നിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ കെട്ടു എന്ന് ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസി വരും ഇത് മാറ്റി കെട്ടാനായിട്ട്. പക്ഷെ ഒന്ന് പിടിച്ചിരുന്ന് നോക്കിയേ, ഒരു 30 മിനിറ്റ്സ് ഈ റൈറ്റ് ഹാൻഡിൽ വാച്ച് കെട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഒന്ന് നോക്കാലോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൺഡ്.

ലെഫ്റ്റ് ഹാൻഡിൽ വാച്ച് കിട്ടുന്നതാണോ റൈറ്റിൽ വാച്ച് കിട്ടുന്നതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് എല്ലാവർക്കും കംഫർട്ട് സോൺ ഉണ്ട്, ഫെമിലിയർ സോണും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ വാച്ച് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ അതെടുത്തിട്ട് റൈറ്റിൽ കെട്ടുമ്പോൾ നമ്മുടെ ബ്രെയിന് പറയും നമ്മളത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വർഷങ്ങളായിട്ട് ചെയ്യുന്നതൊന്ന് മാറ്റി ചെയ്യുമ്പോൾ ബ്രെയിന് പറയും അത് തെറ്റാണ്, നീ ഇങ്ങോട്ടേക്ക് മാറ്റി കെട്ടുമോ എന്ന്. അപ്പൊ അത് ബ്രെയിൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. അതിപ്പോ വലത് കയ്യിൽ കെട്ടിയതിനെ കൊണ്ട് യാതൊരു ദോഷം വരാനില്ല, പക്ഷെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വേറൊന്നുമല്ല, നമ്മുടെ ഫെമിലിയർ സോൺ മാറിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നമ്മൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു തടസ്സം തോന്നാറില്ലേ, വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്ക തോന്നാറില്ല. ഇതൊക്കെ ബ്രെയിൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ബ്രെയിൻ നമ്മളോട് പറയും നീ ഇത് ചെയ്ത് പരിചയമില്ല, പിന്നോട്ട് പൊയ്ക്കോളൂ. അത് ബ്രെയിനിന്റെ ഒരു ഡ്യൂട്ടിയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും മുന്നിലേക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ അത് ഫെമിലിയർ ആകും. അപ്പൊ നമ്മൾ പരിചയമില്ലാത്ത എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബ്രെയിൻ നമ്മളോട് ഇതുപോലെ മാറിക്കോളൂ മാറിക്കോളൂ എന്ന് പറയും. പക്ഷെ നമ്മളൊന്ന് എന്താണ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ ബ്രെയിൻ സെറ്റായിക്കോളും. അപ്പൊ ഇനി തടസ്സം തോന്നിയാൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ വാച്ച് ഒന്ന് കെട്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like you're home.
5: ഗുഡ് മോർണിംഗ്. നമസ്കാരം, കലൈ വണക്കം, സുപ്രഭാതം. ഞായറാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഓക്കെ, ഇങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ. എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നത് ഇന്നൊരല്പം ചൂട് കുറവുള്ളൊരു ഇല്ലേട്ടാ, ഞാൻ നോക്കട്ടെ കേട്ടോ. ചൂട് കുറവ് എന്നല്ല, ആ ഇപ്പം 35 ദോഹയിൽ കാണിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടിയത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഏറ്റവും കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തായാലും കാലാവസ്ഥയൊക്കെ അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, പതിവ് ശബ്ദം ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. നിസക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്, അപ്പം അതുകൊണ്ടാണ് ഒക്കെ ഞാൻ രാവിലെ തന്നെ ഇങ്ങ് എത്തിയത്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഒരാഴ്ചയുടെ തുടക്കമൊക്കെയാണ്, നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, വിജയം എന്ന് പറയുന്നത് വേഗത്തിൽ നേടേണ്ടതാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, വേഗത മാത്രമല്ല വിജയത്തിൻ്റെ അടിസ്ഥാനം, അത് വിവേകത്തോടു കൂടിയിട്ടും വിനയത്തോടു കൂടിയിട്ടും ഉള്ളതാണ്. ഓരോന്നിനും ആവശ്യമായ സമയവും സാവകാശവും നൽകിയാതെ അത് ഫലപ്രദമായിട്ട് പൂർത്തീകരിക്കാനാകില്ല എന്നുള്ളതാണ്. സത്യമാണല്ലേ, നമ്മളെപ്പോഴും പറയും അതിന് സമയം വേണം എന്ന് പറയും. അതെ, അതിന് സമയം വേണം. ഓരോ കാര്യത്തിനും അതിൻ്റേതായ സമയത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസം തരാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കാക്കി പോകരുത്, മൈൻഡാക്കാതെ പോകരുത്. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു മെസ്സേജ്, ഒരു ഹായ് മെസ്സേജ്, നിങ്ങൾ കാണുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ മനോഹരമായ സന്ദേശം, മനോഹരമായ ചിത്രങ്ങൾ എല്ലാം ഷെയർ ചെയ്തോളൂ. 5000 009 17 എന്ന നമ്പറിലേക്ക്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. വിക്രമാദിത്യൻ മൂവിയിലെ പാട്ടിലേക്ക് പോവുകയാണ്. ഓക്കേ,

0: are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: പസ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

ലൂക്ക മൂവിയിലെ പാട്ട്. സമയം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. റേഡിയോ സുനാ 91.7 FM മോർണിംഗ് സവാരി കേട്ടുകൊണ്ട് പോകുന്ന സമയം. അപ്പം എന്തായാലും ഇന്നത്തെ സുപ്രഭാതം മെസ്സേജുകൾ, രാവിലെ തന്നെ മെസ്സേജുകളൊക്കെ എത്തിയിട്ടുണ്ട്. അജ്നാസിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. മീരാൻ ഖാൻ്റെ മെസ്സേജ് ഉണ്ട്, അതുപോലെ തന്നെ സൽമാൻ മണി മച്ചിങ്ങൽ പ്രഭുജിയുടെ മെസ്സേജിൻ്റെ ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു. അൻസൽ ഹബീബ്, ഉമേഷ് ഇവരുടെയൊക്കെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അജ്നാസിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യോ? അയ്യോ, തീർച്ചയായിട്ടും ചെയ്യും. ഇത് റെക്കോർഡ് ചെയ്ത് നാട്ടിലേക്കൊക്കെ അയക്കാനാണെന്നൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അജ്നാസിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഇന്ന് ഞങ്ങളുടെ സിസ്റ്റർ ജിഹാനേൻ്റെ പിറന്നാളാണ്. വിഷ് എ ബർത്ത്ഡേ ഫോർ ഹിം, ഫോർ ഹെർ എന്ന് പറയുന്നു. ഫ്രം വെല്ലിയാക്ക ആൻഡ് കുഞ്ഞിക്ക. ഓക്കേ, വെല്ലിയാക്കയും കുഞ്ഞിക്കയും ചേർത്ത് ജിഹാനയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെയും എല്ലാവരുടെയും ദാ ജിഹാന

അതാണ്. ഓക്കെ, അപ്പൊ ജിഹാന വെള്ളിയാക്കയും കുഞ്ഞിക്കയും സ്നേഹത്തോടെ ഇവിടെ ഖത്തറിൽ നിന്ന് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ്. ആ സ്നേഹത്തിലും സന്തോഷത്തിലും ഞങ്ങളും പങ്കുചേരുന്നു. ഓക്കെ, രവിശങ്കർ ജി ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. രവിശങ്കർജിയുടെ ഒക്കെ മെസ്സേജ് ഒക്കെ വായിച്ചിട്ട് കുറെ നാളായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പൊ എവിടെയാണുള്ളത്? ഓക്കെ, എന്തായാലും ഇങ്ങനെ ഈ തിരക്കിട്ട സമയത്തും നമുക്ക് മെസ്സേജൊക്കെ അയച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ വിവരങ്ങളൊക്കെ തിരക്കുന്ന നിങ്ങളോടുള്ള ഈ സ്നേഹവും സന്തോഷവും തുടരും.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

ഗോൾ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ഞായറാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 9 ഈ ഒരു ഞായറാഴ്ച ദിവസം എന്നൊക്കെ പറയുന്നത് നമുക്ക് നാടിനെ വല്ലാതെ മിസ് ചെയ്യും എന്നുള്ളതാണ്. ഇതാ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഒരു പാട്ട് വെച്ച് തരുമോ, അതായത് വെട്ടം മൂവിയിലെ പാട്ടാണ്, സൽമാനാണ് ചോദിക്കുന്നത്. മിസ്സിങ് ദാറ്റ് റെയിനി ഡേയ്സ് ആൻഡ് മൈ ഹോം എന്ന് പറഞ്ഞിട്ടാണ് സൽമാൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഞായറാഴ്ച ദിവസമാകുമ്പോൾ നാട്ടിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അവർ നമ്മളെ വിളിക്കാനും നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കാനും ഒക്കെയുള്ള ഒരു ഒരു ഒരു സമയവും ഒരു ദിവസവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമുക്ക് വളരെയധികം മിസ്സിങ് ആണ് എന്നുള്ള കാര്യത്തിൽ സൽമാൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. മഴയും കാര്യങ്ങളും ഒക്കെ അത് കണക്റ്റ് ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷാജുവേട്ടൻ്റെ മെസ്സേജിൻ്റെ, നൈജീരിയയിൽ നിന്നും നമസ്കാരം, ലഗോസിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് ഷാജു ശ്രീധർ, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, നൗഷാദ് ഭായ് പറയുന്നത് എന്നു വെച്ചാൽ നാട്ടിലെ ഗുഡ് മോർണിംഗ് അപ്പുണ്ണി, സൺഡേ മോർണിംഗ് ക്രിക്കറ്റ് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സത്യം കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ സൺഡേ എല്ലാവരും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഗ്രൗണ്ടിലെത്തും. ഒരു 9:30 ആകുമ്പോഴേക്കും എല്ലാവരും ഗ്രൗണ്ടിലെത്തും. അത് കഴിഞ്ഞിട്ടുള്ള ക്രിക്കറ്റ് കളിയും അത് കഴിഞ്ഞുള്ള പുറത്തുള്ള നാരങ്ങാവെള്ളം കുടിക്കാൻ പോലുള്ള പോക്കും, എൻ്റെ അമ്പോ, നെസ്റ്റു നെസ്റ്റു. ഓക്കേ, അതുപോലെ തന്നെ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് വർഗീസ് തോമസ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മുന്നേ ചോദിക്കുന്നത് റിയാദിലേക്ക് വരുന്നില്ലേ, ഇൻഷാല്ല എല്ലാം പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ്. ഓക്കെ, എന്തായാലും ഇനി ഖത്തറിലെ അപ്ഡേറ്റുകളിലേക്ക് എത്തുന്ന സമയത്ത് ഭാവിയിൽ നടക്കുന്ന എല്ലാ കായിക മത്സരങ്ങളിലും വലിയ പരിപാടികളിലും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ട് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയും പ്രമുഖ വ്യവസായ ശൃംഖലയായ സീഷോർ ഗ്രൂപ്പും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഖത്തറിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇവൻ്റുകളിൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനും രാജ്യത്തിൻ്റെ സുസ്ഥിരതാ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഭാഗമായിട്ടാണ് ഈ ഒരു പങ്കാളിത്തം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ശ്രമകരമായൊരു ദൗത്യം അല്ലേ, വളരെ ഒരാശയം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പുതിയ പങ്കാളിത്തത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും. വാഴ 2 മൂവിയിലെ പാട്ടിലേക്ക് പോകുന്നു. കുട്ടീസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും സമയമൊക്കെയാണിത്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: സമയം 6 കഴിഞ്ഞ് 39 ആയിരിക്കാണ്. റേഡിയോ 90.7 FM മോർണിംഗ് സവാരി കേട്ടുകൊണ്ട് പോകുന്ന സമയത്ത് ബിനോയ്ജിയുടെ മെസ്സേജ് ഉണ്ട്. ബിനോയ്ജി ഒരു ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. അതെനിക്ക് ഓപ്പണായി വരുന്നതേ ഉള്ളല്ലോ ബിനോയ്ജി. എന്തായാലും ഗുഡ് മോർണിംഗ് സന്ദേശമാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ രവിശങ്കർജിയും ഒരു ഇമേജ് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴും കേൾക്കാറുണ്ട്. ഒരു സമയത്ത് പോലും ജോലിയുടെ ടൈമിംഗ് ഒക്കെ ചേഞ്ചായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം റേഡിയോ കേട്ടുകൊണ്ട് പോകുന്ന ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം നൽകുന്നൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പിലേക്ക്, അറിയിപ്പല്ല ഒരു വലിയ സന്തോഷത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്, ഫോക്കസ് ഇൻ്റർനാഷണൽ. അപ്പോൾ ഫോക്കസ് ഇൻ്റർനാഷണലിലെ 2026-2027 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സിഇഒ ആയിട്ട് വരുന്നത് ഹർഷിത് മാത്തോട്ടം, അദ്ദേഹമാണ്. അദ്ദേഹം യു എയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡെപ്യൂട്ടി സിഇഒ ഹാരിസ് പീറ്റി ആണ്, അദ്ദേഹം ഖത്തറിൽ നിന്നുള്ള ആളാണ്. അതുപോലെ തന്നെ സിഒഒ അമീർ ഷാജി, അദ്ദേഹം ഖത്തറിൽ നിന്നുള്ള ആളാണ്. പിന്നീട് സിഎഒ ഷബീർ വെള്ളാടത്ത്, അദ്ദേഹം സൗദി അറേബ്യയിലാണ്. അതുപോലെ തന്നെ സിഎഫ്ഒ ഫിറോസ് മരക്കാരാണ്, കുവൈറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളായിട്ട് മുഹമ്മദ് റാഫി ഡയറക്ടർ എച്ച് ആർ അതുപോലെ സൗദി അറേബ്യ, റമീസ് നാസർ കുവൈറ്റ് ഡയറക്ടർ ഇവൻസ്, ജൌഹർ കെ അരൂർ ഡയറക്ടർ മാർക്കറ്റിംഗ്, ബഹ്റിൻ നിന്നുള്ള മുഹമ്മദ് അനസിനെ സോഷ്യൽ വെൽഫെയർ ഡയറക്ടറായും എക്സിക്യൂട്ടീവ് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് ഇവൻറ്റുകളിൽ ഫോക്കസ് ഇൻ്റർനാഷണൽ കച്ചറുമായിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ഇൻ്റർനാഷണലുമായിട്ട് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാനും ഒരുപാട് ഇവൻറ്റുകൾ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ഭാരവാഹിത്വത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്ക്. Chennai beats
1: Tamil head of the hour in the art of podumakkolanda

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുന്നു. ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് മെസ്സേജുകളും വന്നു നിൽക്കുന്ന സമയം. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷമുള്ളോ? സുഖമായിരിക്കുന്നു? ആരാണ് ആ മെസ്സേജ്? ഓക്കെ, ഫൈസൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. മുഖത്ത് വിരിയുന്ന പുഞ്ചിരി മനസ്സിൻ്റെ പ്രകാശമാണ്. ഒരു പുഞ്ചിരിക്ക് മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കാനാകും. ഒരു മൗനത്തിന് ഹൃദയങ്ങളെ അകറ്റാനും കഴിയും. അതുകൊണ്ട് സ്നേഹത്തോടെ വിരിയുന്ന ഒരു പുഞ്ചിരി മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ്. സ്നേഹത്തോടെ. ഫൈസൽ, റിജേഷ്, ആബിദ, ഷിജി, സ്മിത, സുധീർ, ഇക്ബാൽ, റിജു, ദൗലത്ത്, ഷാനി, സാജിദ, നിഷ എന്നിവരുടെ നീണ്ട മെസ്സേജാണ്. ഓക്കെ, ഹായ് അപ്പുണ്ണി. ഓ, സുബേർജിയുടെ ഒരു സന്ദേശം. അപ്പുണ്ണി മുത്തേന്നൊക്കെ അയ്യാ സന്തോഷം. ഓക്കെ, ഒരേ ഓക്കെ. ഒരാളും ഓക്കെ, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഒരാളും മറ്റൊരാളെ പ്രതീക്ഷിക്കരുതെന്നാണ് ന്യൂജൻ ഡയറീസ് പറയുന്നത്. സ്വയം തണലാവുക, ചില്ലകളുടെ ബലക്ഷയം അറിയാതിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സുബേർജിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ബിജു ക്ലീറ്റസ്, അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. ആരോടും കൂടുതൽ ആത്മാർത്ഥത കാണിക്കരുത്. അവരുടെ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളായി നമ്മളെ ഉപയോഗിച്ച് പിന്നീട് നമ്മളെ മോശക്കാരാക്കും. പിന്നീട് അവർ ഓക്കെ, എന്തിനാ നെഗറ്റീവ് വേണ്ടത്? ഓക്കെ, എന്തായാലും ബിജു ക്ലീറ്റസ്, അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം, ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ചൂട് കൂടുന്നു അല്ലേ. നാട്ടിലാണെങ്കിൽ മഴയും. ഇപ്പം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയുണ്ടാവും, നാട്ടിൽ പോയിട്ട് വന്നാലോ, ഒന്ന് വെക്കേഷൻ പിടിച്ചാലോ. ഫാമിലീസായിട്ടൊക്കെ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വെക്കേഷന് പോകുന്ന ഒരു സമയവും ഈ സമയം തന്നെയാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്ന് വെക്കേഷന് പോയാലും, ഏത് സമയത്ത് വെക്കേഷന് പോയാലും നാട്ടിലെത്തിയാൽ

ഒന്ന് മെസ്സേജ് ആയിട്ട് അയച്ചോ. 500-00917 അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാട്ടോ 444-44-917 444-44-917 വിളിച്ചറിയിക്കൂ കേട്ടോ. വെട്ടമുകയിലെ പാട്ടിലേക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും എങ്ങനെ കിട്ടുമോ?
2: അതെ, നീ എല്ലാ ദിവസവും.
3: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ.

0: ഡാറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
2: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
2: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
3: ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട് കാട് കയറി
5: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സിനോട് കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

0: സ്നേഹസാഗരം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ഞായറാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. നമ്മൾ ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോളുകൾ നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസം ഈ ഒരു ദിവസമാണ്. കാരണം സുഹൃത്തുക്കളാണെങ്കിലും ശരി, ബന്ധുക്കളാണെങ്കിലും ശരി, ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ശരി, എല്ലാവരും വിളിക്കുന്ന ഒരു ദിവസം ഈ ഒരു ദിവസമാണ്. അത് പറഞ്ഞ സമയത്ത് തന്നെ നാട്ടിലെ ഓർമ്മകളിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇപ്പം ഏത് വെക്കേഷൻ ആണെങ്കിലും ഇപ്പം എല്ലാവരും വെക്കേഷന് പോകുന്ന സമയമാണല്ലോ. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഓണത്തോടനുബന്ധിച്ച് നാട്ടിൽ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വെക്കേഷനൊക്കെ പോകുന്ന സമയമാണ്. ഈ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോൾ വെക്കേഷൻ ചെയ്യുന്നാലും ഏത് സമയത്ത് വെക്കേഷൻ ചെയ്താലും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സുബൈർ അദ്ദേഹത്തിൻ്റെ മെസ്സേജിൻ്റെ വീടിൻ്റെ പുറകിൽ പോയിട്ട് കിണറ്റിൽ നിന്നും വെള്ളം കൈകൊണ്ട് കോരി കുളിക്കുന്നത് ഓഫ്, അതൊരു ഫീലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അത് സത്യമാണ് കേട്ടോ. കിണർ ഒരു വലിയ ഒരു നമ്മുടെ വീട്ടിലെ കിണർ ഭയങ്കര ഒരു വികാരമാണ് നമുക്കല്ലേ. ആ കിണറിൻ്റെ പരിസരവും കിണറിൻ്റെ ചുറ്റും കിണറിൻ്റെ വക്കവും ഒക്കെ വലിയ ഒരു വികാരമാണ്. പണ്ടൊക്കെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ ഈ വെക്കേഷൻ സമയത്ത് പകല് ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വന്നിട്ട് ഒരു ദാഹം ഉണ്ടാവും നമുക്ക്. ആ സമയത്ത് നമ്മൾ പൈപ്പിൽ നിന്നൊന്നും വെള്ളം എടുക്കില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ആ ബക്കറ്റിൽ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഡയറക്റ്റായിട്ട് കുടിക്കുന്നൊരു ഫീലുണ്ട്. ആ സ്വർഗം മാമാ സ്വർഗം എന്ന് പറഞ്ഞ പോലെയാണ്, അതൊരു ഗംഭീര ഫീലാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളാണ്. അനസ് ജി പറയുന്നത്, ഓ ഞാൻ ഇന്ന് നാട്ടിൽ പോവുകയാണെന്ന്. എന്താണ് അനസ് ജി, അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ മുന്നേ പറയുന്നത്, നാട്ടിൽ പോകുമ്പോൾ ഒരു ലോങ് യാത്ര വിത്ത് ഫാമിലി, കുടുംബമായിട്ടൊരു യാത്ര പോകും. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ പരിസരം വിസിറ്റ് ചെയ്യും. സത്യം കേട്ടോ, എല്ലാവർക്കും അതൊരു വികാരമാണ്. നമ്മൾ പഠിച്ച സ്കൂളും ആ സ്കൂളിൻ്റെ ആ ഒരു പരിസരത്തൊക്കെ ഒന്ന് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ദേ ഇതാണ്, ഇതുപോലെയുള്ള ഓർമ്മകൾ സമ്മാനിക്കാനാണ് നമ്മുടെ സവാരി ഇവിടെയുള്ളത്, ഒരു ചിന്ന ബ്രേക്കിലേക്ക്. അപ്പം നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ്, നിങ്ങൾ മുടങ്ങാതെ ചെയ്യുന്ന കാര്യം എന്താണ്, ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. 500-00917
1: available on Huawei App Gallery. Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
1: You're listening to Morning Safari. Morning Safari.
3: Only on Radio Suno 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: home. Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumar Kodanda.

വാരണം ആയിരം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. ഞായറാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 9 മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ചോദിച്ചു വന്നൊരു കാര്യമുണ്ടായിരുന്നു, അതായത് നാട്ടിൽ ഏത് വെക്കേഷന് പോയാലും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചു വന്നത്. അപ്പോൾ അൻവി അനൂപ് ആ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഇങ്ങനെയാണ്, നാട്ടിൽ പോയാൽ ബുള്ളറ്റ് എടുത്ത് ഒരു റൗണ്ട് ഓടിക്കും, അതാണ് എപ്പോഴും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു വികാരമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മൾ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം, ആ വാഹനവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ഓർമ്മകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ വല്ലാത്തൊരു ഫീലാട്ടോ. അതായത് ബുള്ളറ്റൊക്കെ ആണെങ്കിൽ ഒരു 50 മാക്സിമം 45-50 സ്പീഡിൽ ഇങ്ങനെ പതുക്കെ കിട്ട് കിട്ട് കിട്ട് കിട്ട് കിട്ട് ആ ഒരു യാത്രയുടെ ഫീലുണ്ടല്ലോ, ഒരു അസാധ്യ ഫീലാണ്. അപ്പോൾ എന്തായാലും അൻവി, എനിക്കും അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ അൻവി അത് ഓർമ്മപ്പെടുത്തിയതിന് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ലിഷ്ണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിഷസ് ഫ്രം ഇന്ന് ഓക്കെ, ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ, ലിമ ആൻഡ് നിജോ, ഓക്കെ അതാണ് പേര്. അപ്പോൾ വിഷസ് ഫ്രം ലിഷ, നിമൽ, നോയൽ, ക്രിസ്, ലിയോൺ, ആദം. അപ്പോൾ ലിമയ്ക്കും നിജോവിനും വേണ്ടിയിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ് ഇവിടെ അറിയിക്കാനായിട്ടുള്ളത്. സന്തോഷമായി കാണും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇന്ന് ഖത്തർ ഫ്രൈഡേ ഹാപ്പിനെസ് ഫാമിലിയിലെ അക്ബർ, അതുപോലെ തന്നെ വൈഫ് ഹസീന, ഇവരുടെ 24th വെഡിങ് ആനിവേഴ്സറിയാണ്. ഒന്ന് വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടി സ്പെഷ്യൽ ആയി വിഷ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് അംസക്കുട്ടിയാണ്. അപ്പോൾ അക്ബർ, ഹസീന എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ സനിൽജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്ദേശങ്ങളൊക്കെ എത്തി നിൽക്കുന്ന സമയം. ഇനി നമ്മൾ പോകുന്നത് മേഘമൽഹാർ മൂവിയിലെ പാട്ടിലേക്കാണ് പോകുന്നത്. ഒരു ജയചന്ദ്രൻ മാജിക്, അല്ലെങ്കിൽ ചിത്രചേച്ചി മാജിക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: Hi, I'm Tovino Thomas.
7: Tovino Thomas.
6: Do I tell you? Namla betya.
8: Chapter 2 jana mone.
9: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Ketu kootu kooda.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Tamil Fresh.
7: Hattam Pudu Tamil Paadal.
8: Tamil Fresh Song of the Hour.
9: Fresh, fresh.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: Doctor on air.
4: Doctor on air. Brought to you by
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: You're listening to
8: Morning Safari.
9: Only on Radio Suno.

0: சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: சுனோ அப்டேட்ஸ்.
3: നമസ്കാരം, സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി അപ്പുണ്ണി. ഭാവിയിൽ നടക്കുന്ന കായിക മാമാങ്കങ്ങളിലും വലിയ പരിപാടികളിലും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയും പ്രമുഖ വ്യവസായ ശൃംഖലയായ സീഷോർ ഗ്രൂപ്പും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഖത്തറിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇവന്റുകളിൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന്റെ സുസ്ഥിരതാ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെയും ഭാഗമായാണ് ഈ പങ്കാളിത്തം. കഴിഞ്ഞ ദിവസം അൽക്കോറിലെ ഗൾഫ് ഏഷ്യ കോൺട്രാക്ടിംഗിൽ നടന്ന പ്രത്യേക കോൺസുലർ ക്യാമ്പിൽ ഇന്ത്യൻ എംബസി ഏകദേശം 220 കോൺസുലർ സേവനങ്ങൾ നൽകി. ICBFമായി സഹകരിച്ചാണ് കോൺസുലർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ടുകൾ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ വിതരണം ചെയ്യും. ടാക് ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2026 വേനൽക്കാല ക്യാമ്പിന് വർണ്ണാഭമായ സമാപനം. കുട്ടികളുടെ സർഗാത്മക കഴിവുകളും ആത്മവിശ്വാസവും കലാപരമായ മികവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ സമാപന ചടങ്ങ് രക്ഷിതാക്കളുടെയും വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വം നടന്നു. ഖത്തറിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥ ഇങ്ങനെയാണ്. ഏറ്റവും കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഏറ്റവും കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.

മോർണിംഗ് സവാരി കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ സമയം ഏകദേശം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് നമുക്കൊന്ന് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോയാലോ. സോ ബേസിക്കലി ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തിരക്കുള്ള ഒരു സമയമാണ്. എല്ലാവരും ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. സോ ബേസിക്കലി നമുക്കിന്ന് കുറച്ചധികം സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും ദോഹ തന്നെ നമുക്കൊന്ന് നോക്കിക്കളയാം. സീറിംഗ് റോഡ്, പ്രത്യേകിച്ചും നമ്മുടെ റൗദത്ത് അൽഖൈൽ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്ത്, ആ ഒരു സ്ഥലത്തായിട്ട് കുറച്ചധികം ട്രാഫിക് ഉണ്ട്. ഇന്ന് എന്ത് പറ്റി, ഇന്ന് ഭയങ്കര പ്രത്യേകതയാണ് തോന്നുന്നത്. എൻ്റെ വായിൽ ഈ പ്രത്യേകിച്ചും എന്നുള്ള വാക്ക് 2-3 തവണ ഈ വരുന്നു. എന്താണെന്നറിയത്തില്ല, ഒരു കോഫി കുടിക്കാത്തതിൻ്റെ പ്രശ്നം തോന്നുന്നു. ഞാനും ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഞാനും വരുന്ന വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ആ ഒരു ട്രാഫിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ദോഹ, നമ്മുടെ വക്രയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇറ്റ് വാസ് വെരി സ്മൂത്ത്. പക്ഷെ ദോഹയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ സീറിംഗ് റോഡിൽ അത് തന്നെ നെജ്മ ആ ഒരു സിഗ്നൽ, അല്ലെങ്കിൽ അതൊക്കെ ഗൾഫ് സിനിമ മുതൽ ആ ഒരു നെജ്മ ഇൻ്റർസെക്ഷൻ വരെയുള്ള

0: ഭാഗത്തൊക്കെയാണ് ആ ഒരു ഇത് വരുന്നത്, എന്താ പറയുക, കുറച്ച് കഞ്ചഷൻ വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ സീറിംഗ് റോഡിൽ നിന്ന് തന്നെ റൗദത്ത് അൽഖൈൽ സ്ട്രീറ്റിലൂടെ ഡീറിംഗിലേക്ക് പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അവിടെയും ചെറുതായിട്ട് കഞ്ചഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂസില്ലാത്ത ഏരിയയിലായിട്ടും ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ട്. പിന്നുള്ളത് നമ്മുടെ റാൻഡിസൺ ബ്ലൂ സിഗ്നൽ അഥവാ റമദ സിഗ്നലിലാണ് ചെറിയ രീതിയിൽ ഒരു കഞ്ചഷൻ ഉള്ളത് കേട്ടോ. ബാക്കി എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ചും അതാ വീണ്ടും വന്ന് എന്തായാലും നമ്മുടെ അൽ കോർണിഷ് സ്ട്രീറ്റിൽ അധികം ട്രാഫിക് ഇതുവരെയും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ബട്ട് എനിവേ വി വിൽ സീ. ബാക്കി അപ്ഡേറ്റുകൾ എന്തെങ്കിലും നിങ്ങൾക്കും തരാനുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ.
1: ബ്ലോക്കിനെ പാട്ടിലാക്കൂ, റേഡിയോ സുനോ ട്രാഫിക് അപ്ഡേറ്റ്. സുനോ ബോളിവുഡ് ഹിന്ദി ഹിറ്റ് ഓഫ് ദി ആർ,
2: ഹിന്ദി ഹിറ്റ് ഓഫ് ദി ആർ. തോ ശുരു കരേ.
0: ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ ഞാൻ എന്താ ജോയിൻ ചെയ്തിരിക്കുകയാണ്, കുറച്ച് നേരത്തെ എത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ നേരം ഇന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഗുരു സിനിമയിൽ നിന്ന് വി ആർ റഹ്മാൻ ബ്യൂട്ടിഫുൾ സോങ് ഓൺ കദേഴ്സ് ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ. ഓഫ് കോഴ്സ് ചിന്മയും കൂടെ തന്നെയുണ്ട്.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Hi, this is Arun Vijay. You're listening to Radio Sono 91.7 FM.
6: You're listening to
7: Morning Sabah.
6: Morning Sabah
8: only on Radio Sono

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடப்பம் மலபார் ப்ராமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: വെൽക്കം ബാക്ക്. മോർണിംഗ് സവാരി ലക്ഷ്മിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് എല്ലാവരും ഇപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സിനെ കാണുന്ന സമയത്താണെങ്കിലും ഈവൻ എന്തിനെ വീട്ടിൽ പോലെ നമുക്ക് തന്നെ ചില സമയത്ത് ചെറുതായിട്ടൊക്കെ വയറ്റിന് പ്രശ്നം വരിക, എന്തെങ്കിലും രീതിയിലൊക്കെ ഒരു ഫുഡ് പോയിസൺ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കത്തൽ അത് ഇപ്പം ഭയങ്കരമായിട്ട് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നത്. അതിനൊക്കെ തന്നെ റീസൺസ് ഉണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് MOPH ഇപ്പം ലാസ്റ്റ് തന്നിരിക്കുന്ന ഒരു നിർദ്ദേശപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മർ ഹീറ്റിൽ അല്ലെങ്കിൽ ഇത്രയും നല്ല ചൂട് കയറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെ നല്ലപോലെ സേഫ് പ്രിപ്പറേഷൻ ആയിരിക്കണം. അതിപ്പോൾ പുറത്തെ ഹോട്ടലിൽ നിന്ന് മാത്രം കഴിച്ചാലേ ഇതേപോലെ ഫുഡ് പോയിസൺ വരുള്ളൂ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അത് വെറും മിത്ത് മാത്രമാണ്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അതിൻ്റെ ഒരു സ്റ്റോറേജ് രീതി, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ രീതി, എന്തൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇതൊക്കെ മാറ്റർ ചെയ്യും. അതായത് ഇപ്പം ഈ ഒരു കടുത്ത സമ്മർ ഒരു 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റ് ചെയ്യുന്നതിൻ്റെ രീതികൾ ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പുറത്തിറക്കി വീണ്ടും കഴിക്കുന്ന സമയത്ത് ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മാക്സിമം ഫുഡ് നന്നായിട്ട് കഴിഞ്ഞ സെൻ്ററത്തെ ഒരു ഡോക്ടർ പറഞ്ഞതാണ്, നന്നായിട്ട് ഫുഡ് ഡീപ്പായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക. അതായത് നല്ല പോലെ വെന്ത് നല്ല രീതിയിൽ കുക്കായിട്ട് മാത്രം കഴിക്കുക, വെറുതെ റോ ആയിട്ട് കഴിക്കാതിരിക്കുക. ഫ്രോസൺ ഫുഡുകളും കാര്യങ്ങളും മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 4 ഡിഗ്രി സെൽഷ്യസ് അതിനോടൊപ്പം തന്നെ, അതായത് ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എബവ് 65 ഡിഗ്രി ടു 70 ഡിഗ്രി സെൽഷ്യസ് ഈ രീതിയിലായിരിക്കണം ഫുഡ് ഈ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഹീറ്റിലേക്ക് അത് കൊണ്ടുവരേണ്ടത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വോമിറ്റിങ് ടെൻഡൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ഡു ടേക്ക് അഡ്വൈസ് ഫ്രം ദ യുനോ ഫിസിഷ്യൻ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ദേ വിൽ ബി ദേർ ടു ഹെൽപ്പ് യു. MOPH ഇത്രയും കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. സിസ്റ്റർ

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: Action.
3: Mone Dinesha. Adi Mohamana. Adi Moham.
2: Horror. Thank you, Pogan. Anu Adilya. Or drama.
4: Ente Kutumbam. Ente Swargaraji.
2: Ishta genre idanengilum. Ivide. Ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: മോർണിംഗ് സവാരിയിലേക്ക് വീണ്ടും സവാരിയിൽ സ്വാഗതം. ആൻഡ് ഗുഡ് മോർണിംഗ് അഷ്ടമി എന്ന് പറഞ്ഞുകൊണ്ട് ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ ഷാന്റെ മെസ്സേജ് ആണ്. അതെ അതെ അതെ അതെ, നല്ല ദിവസമാണ് ഇത്. വേർ ഈസ് നിസ ചേച്ചി? നിസ ചേച്ചിക്ക് കുറച്ച് കിച്ച് കിച്ച് കുറച്ച് വയ്യാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഫൈസലിന്റെ മെസ്സേജ് ഉണ്ടല്ലോ, വലിയ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ അയച്ചിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഇക്കയുടെയും അനിയത്തി അനി ഓക്കെ അനിയൻ്റെയും ഓക്കെ ഇക്കയുടെയും അനിയൻ്റെയും രണ്ടുപേരുടെ വെഡിങ് ആനിവേഴ്സറി ആണോ? കൊള്ളാലോ ഇത്. ഇക്കയുടെ പേര് നാസർ, അനിയൻ്റെ പേര് ഷാജഹാൻ. ഓക്കെ, അവർക്ക് രണ്ടു പേർക്കും ആശംസകൾ പറയണം. എൻ്റെ ഫാമിലി ഫൈസൽ ഷാജിദ, അതുപോലെ തന്നെ ഷഹനാസ് മുഹമ്മദ് ഷാദിൽ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്തായാലും ഇക്കാടും അതുപോലെ തന്നെ അനിയനോടും ഞങ്ങളുടെ വക വിഷസ് അറിയിക്കണം കേട്ടോ. നിസ എവിടെ പോയി? ഫരീസാദിന്റെ മെസ്സേജ് ഉണ്ടല്ലോ, നിസയ്ക്ക് ചെറുതായിട്ടൊന്ന് വയ്യാത്തോണ്ടൊന്ന് റെസ്റ്റ് എടുക്കാണ് കേട്ടോ. ആൻഡ് അതിനിടയിൽ റിയാസിന്റെ ഒക്കെ തന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആൻഡ് അഫ്കോഴ്സ് നമ്മൾ ഇത്രയും നേരം കുറച്ച് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, MOPH അതായത് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ആണെങ്കിലും ഈവൻ എല്ലാ രീതിയിലും അഹമ്മദ് ഉൾപ്പെടെ എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഒക്കെ നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ കേസസ് നമ്മൾ കാണുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ടേക്ക് കെയർ ചെയ്യാനും അതുപോലെ തന്നെ അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് ഈ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മാത്രമാണ് ഈ ഒരു ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ള ചെറിയ ആൾക്കാരുടെ ഒരു തോട്ട് ഉണ്ടല്ലോ, അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിവെക്കാം. ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ തന്നെയാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ അഹാനയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അഹാനയോട് നമുക്ക് ഈവൻ ക്രോസ് കണ്ടാമിനേഷൻസ് വരെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാറുണ്ട്, നമ്മുടെ തന്നെ കിച്ചണിൽ. അതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിക്കാം.
1: ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ബ്രോഡർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു റോ ആയിട്ടുള്ള ചിക്കൻ കട്ട് ചെയ്ത ഒരു കട്ടിംഗ് ബോർഡിൽ, ആ സെയിം കട്ടിംഗ് ബോർഡിൽ തന്നെ കുക്ക് ചെയ്ത ഒരു ഫുഡ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രെഡ് അല്ലെങ്കിൽ ഒരു കുക്ക്ഡ് ചിക്കൻ കട്ട് ചെയ്യുന്ന വെച്ചു, അപ്പം ദർ വിൽ ബി എ ട്രാൻസ്ഫർ ഓഫ് ബാക്ടീരിയ ഫ്രം ദ റോ മീറ്റ് ഓർ റോ ഫുഡ് ടു ദ കുക്ക്ഡ് ഫുഡ്. നമുക്ക് ഉറപ്പായിട്ടും ഫുഡ് പോയ്സണിങ് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ദർ ഇസ് എ ഡേഞ്ചർ സോൺ ഓഫ് ടെമ്പറേച്ചർ,
0: ഓക്കെ,
1: അതായത് 5 to 63 degrees Celsius എന്ന് പറയുന്നതാണ് ഒരു ഡേഞ്ചർ സോൺ ഓഫ് ടെമ്പറേച്ചർ. അപ്പം എഗ്ഗ് എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ഫുഡാണ്. അപ്പം ആ ഒരു ഫുഡിനെ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, ബിലോ 5 degrees Celsiusല് കീപ്പ് ചെയ്താൽ മതി. അത് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ഒരു മിഡിൽ ഷെൽഫിൽ വെക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ, പിന്നെ ക്ലോസ്ഡ് കണ്ടെയ്നർ.
0: അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് പറഞ്ഞുതരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ എത്രയോ ആൾക്കാർ മുട്ട കഴിച്ചവരുണ്ടാവും അല്ലെ. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് മുട്ടയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് നടുക്കത്തെ ഷെൽഫിൽ വെക്കാനായിട്ട് നോക്കുക. സൈഡിലെ ഡോഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും ടെമ്പറേച്ചേഴ്സിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ കുറച്ച് ടിപ്പുകൾ പറയാനായിട്ട് ആൾ ജോയിൻ ചെയ്തത്. ഇത് മാത്രമല്ല, ഇനിയും കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
2: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
2: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
3: ആ ഫയല് തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Sheshadri Sharma Rajesh Raman. You all know me as Blase.
0: You're listening to
4: Radio Suno 91.7, Qatar's favorite radio station.
0: You're listening to
5: Morning Safari.
0: Morning Safari.
5: Morning Safari.
6: Only on Radio Suno 91.7.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഇത് മോർണിംഗ് സവാരിയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് അഹാനയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് അഹാന നാസർ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് ഖത്തറിലെ. എല്ലാ ആഴ്ചയിലും നമുക്ക് ഓരോ ടിപ്പുകളും ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആൾ ജോയിൻ ചെയ്യാറുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ഫുഡ് പോയ്സണിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽത്ത് റീസൺസിനെ കുറിച്ചും ഒക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ നിന്നും ചിലപ്പോൾ അത് തുടങ്ങാൻ ചാൻസസ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അഹന, ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും വയ്ക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ ടിപ്പായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്?
6: കറക്റ്റായിട്ട് കുക്ക് ചെയ്യുക. 75 ഡിഗ്രി സെൽഷ്യസ് എബോ ഒരു കുക്കിംഗ് ടെമ്പറേച്ചർ കൊടുത്താലാണ് നമ്മൾ കറക്റ്റായിട്ട് കുക്ക് ആയെന്ന് പറയുക. അപ്പോൾ കുക്ക് പ്രോപ്പർലി, കുക്ക് തറലി, 75 ഡിഗ്രി സെൽഷ്യസ് കോർ ടെമ്പറേച്ചർ ആയെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഹാൻഡ് വാഷിംഗ് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക. ക്ലീൻ ഹാൻഡ്സ് ഈക്വൽ ടു സേഫ് ഫുഡ്.
5: ഞാനൊക്കെ കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ 15,000 തവണ കഴിഞ്ഞു.
6: അത്രേ ഉള്ളു. കുക്ക് ചെയ്യണതിന് തൊട്ടുമുമ്പായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുമുമ്പ് ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നെന്താണ്, ഇപ്പൊ റോ ആയിട്ടുള്ള മീറ്റ് നമ്മൾ ടച്ച് ചെയ്ത് അപ്പൊ തന്നെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം അടുത്ത് നമ്മളുടെ ഒരു ടിന്നോ അല്ലെങ്കിൽ അതർ ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പോകാനായിട്ട്. ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് കട്ടിംഗ് ബോർഡ്സ് ആൻഡ് നൈഫ്സ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഫോർ റോ ആൻഡ് കുക്ക്ഡ് ഫുഡ്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ, അതും ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 5 to 63 degrees Celsius ആണ് ഡേഞ്ചർ സോൺ ഓഫ് ടെമ്പറേച്ചർ. അപ്പം എപ്പോഴും ബിലോ 5 ഡിഗ്രി സെൽഷ്യസ് ഓർ എബോ 63 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഫുഡ് കീപ്പ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, കുക്ക് ചെയ്ത ഫുഡ് മാക്സിമം 2 hours അതിന്റെ ഉള്ളിൽ തന്നെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ആക്കുക.
5: ഓക്കെ ഓക്കെ. മാത്രമല്ല, ഫ്രിഡ്ജിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഫുഡ് എടുത്ത് കഴിക്കുന്ന സമയത്തും ഒരു കാര്യം ആലോചിക്കുക, ഒരാഴ്ച മുമ്പുള്ള ഫുഡ് എടുത്ത് കഴിക്കരുത് കേട്ടോ. ജസ്റ്റ് മാക്സിമം 1 or 2 അതും കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ അപ്പോൾ ഉണ്ടാക്കി അപ്പോൾ അപ്പോൾ കഴിക്കുക. കഴിഞ്ഞ ദിവസം വയ്യാണ്ടായിട്ട് ഈ പറഞ്ഞ പോലെ നിസേ അപ്പുണ്ണി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചെറിയൊരു വയ്യായി, അത് തന്നെയാണ് സംഭവം. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഇതേ സെയിം സംഭവം തന്നെയാണ് പറഞ്ഞത്, ദാറ്റ് അപ്പോൾ അപ്പോൾ ഉണ്ടാക്കി കഴിക്കുക, ചൂടോടെ കഴിക്കുക, ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ലപോലെ സൂക്ഷിച്ചും കണ്ട് മാത്രം കഴിക്കുക, ആവശ്യമില്ലാതെ കുറേ മീറ്റും കാര്യങ്ങളും കഴിക്കാതെ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തറവ്ലി, ഇപ്പം അഹാന നാസർ പറഞ്ഞ പോലെ തന്നെ തറവ്ലി നന്നായിട്ട് കുക്ക് ചെയ്യുക, അതായത് നന്നായി കുക്കായി എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് കുക്ക് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. ഇതൊന്നും കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ചെറിയ പണി കിട്ടും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇപ്പം എന്തായാലും സിയാ ഉൽ ഹഖ് പാടിയ പാട്ടിലേക്ക് പോവാണ്, രോമാഞ്ചം സിനിമയിലെ പാട്ട്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹായ് റേഡിയോ സുനോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജാഫറിന്റെ മെസ്സേജ് ഉണ്ട്. അതിനിടയിൽ അൻഫലിന്റെയും എബിയുടെയും ജിജുവിന്റെ ഒക്കെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു, ഒരു സൂപ്പർ സൺഡേ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

അമൽ ആന്റണി പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുന്ന സമയം. വെൽക്കം ബാക്ക്. ഇത് മോർണിംഗ് സവാരിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറഞ്ഞുകൊണ്ട് എസിൽ നിന്നും എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഡിയർ അപ്പുണ്ണി ആൻഡ് നിസ എന്ന് പറഞ്ഞ അല്ലമീൻ്റെ മെസ്സേജ് രണ്ടുപേരും കൂടി ഇല്ലാട്ടോ, രണ്ടുപേരും നാളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. യെസ് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് അതിനിടയിൽ കുറച്ച് മുൻപൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ, അത് ജിജോൻ്റെ മെസ്സേജായിരുന്നു. ഒരു പക്ഷേ ഈ കഴിഞ്ഞു പോകുന്ന സമയവും കാലവും ഒക്കെ ഏറെ ഭംഗിയുള്ളത് തന്നെയാകും. ഇന്ന് ആലോചിക്കുമ്പോൾ മുൻപ് ജീവിച്ച കുറച്ച് നിമിഷങ്ങളൊക്കെ ഭയങ്കര ഭംഗി നമുക്ക് തോന്നാറില്ലേ. അന്നത്ര തോന്നിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷം അങ്ങനെ തോന്നാറുണ്ട്. നാളെ ഏറെ ഭംഗിയോടെ ഓർക്കപ്പെടേണ്ട നിമിഷങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ അതിനെ ചെയ്തു വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൊമെൻ്റ് ലീവ് ചെയ്യാനായിട്ടും ഏറ്റവും ബെസ്റ്റായിട്ട് ലീവ് ചെയ്യാനായിട്ടുമാണ് ശുഭദിനം പറഞ്ഞുകൊണ്ട് ജിജോ ശരത്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നത്. എ ബീൻ്റെ മെസ്സേജ്, എൻ്റെ മോനെ ഇത് വായിച്ചാൽ തീരൂല കേട്ടോ, അത്രയധികം വലിയൊരു മെസ്സേജാണ്. അതായത് പ്രവാസിയുടെ ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ തുടക്കം കുറച്ച് വായിക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്, പക്ഷേ ഇവിടെ ഞായറാഴ്ച ഒരു വർക്കിംഗ് ഡേ ആണ്. രാവിലെ ജോലിക്ക് പോകാനുള്ള യാത്രയിൽ മനസ്സ് ചെറുതായിട്ട് ഒരു നാട്ടിലേക്കുള്ളൊരു പോക്കിലേക്ക് പോയി. ചെറിയൊരു വിഷമം തോന്നി. നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് തോന്നിപ്പോയി. ആ ചിന്തയിൽ അറിയാതെ മനസ്സൊന്ന് പിടഞ്ഞു. തിങ്കൾ മുതൽ ശനി വരെ ജോലിയുടെ തിരക്കിൽ, സെയിൽസ് മീറ്റിംഗ്, ടെക്സ്റ്റ് ഡ്രൈവ്സ്, ഡിസ്പ്ലേ ടാർഗറ്റ്, ഓരോ ദിവസവും ഓട്ടവും സമ്മർദ്ദവും. പക്ഷേ ഞായറാഴ്ച അതൊരു വേറിട്ട ലോകമായിരുന്നു. രാവിലെ കുളിച്ച് പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ഒരു ചൂട് ചായ കൂടെ വടയും. പിന്നീട് വീട്ടിലെത്തുമ്പോൾ അമ്മച്ചിയുടെ ബീഫും പുട്ടും. ബീഫ് കറി ശരിക്കും തയ്യാറാകുന്നതിന് മുൻപ് തന്നെ അമ്മച്ചി വേവിച്ചെടുത്തതിൽ നിന്നും ഒരു പാത്രത്തിൽ ആ ചൂടുള്ള ബീഫ് തരും. ഹോ, അതിൻ്റെ രുചി! ഇന്ന് പ്രവാസത്തിൻ്റെ എത്ര വലിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും ആ രുചി കിട്ടുന്നേയില്ല. അത് ഓർത്താൽ ഇപ്പോഴും വായിൽ വെള്ളമൂറും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങി എൻ്റെ പൊന്നോ തീരുന്നില്ലെന്ന് ചില ഞായറാഴ്ചകൾ കല്യാണങ്ങൾക്കായിട്ടുള്ളതായിരുന്നു, ചിലപ്പോൾ മനസ്സമ്മതം, ചിലപ്പോൾ അതൊക്കെ ആഘോഷങ്ങളായി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ദേ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നിട്ടും തീരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാസിയുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ് അവൻ കൊണ്ടുവന്ന പണമല്ല, അവൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച നാട്ടിലെ ഓർമ്മകളാണ് ഏറ്റവും വലിയ സമ്പത്ത്. നാട്ടിലെ ആ ഞായറാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഞായറാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടാണ് എബി അരൂറിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. സുപ്രഭാതം അഷ്ടമി, എവിടെ ഹൈഡ് ആൻഡ് സീക്ക്? അതെ, നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവാണ്. ഒരു ചോദ്യം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അപ്പുണ്ണി നിസ ഇല്ലെങ്കിലും ഹൈഡ് ആൻഡ് സീക്ക് ചോദിക്കണമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് വിചാരിക്കും? ഞാൻ വന്നിട്ട് ചോദ്യം ചോദിച്ചില്ല എന്ന് വിചാരിക്കില്ലേ? അപ്പൊ ഹൈഡ് ആൻഡ് സീക്കിലെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട്, ഞാനങ്ങനെ നിസനെ പോലെ നിങ്ങളെ കുടുക്കത്തിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സൂചനകൾ തരാനായിട്ട് പോവാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇന്നത്തെ സിനിമ സൂചനകൾ ഇങ്ങനെയൊക്കെയാണ്. ആദ്യത്തേത് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള 2013 ഒരു സിനിമയാണിത്. സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള 2013 ഒരു സിനിമയാണിത്. രണ്ടാമത്തെ സൂചന ഇങ്ങനെയാണ്, എക്കാലത്തെയും ഒരു ബെസ്റ്റ് എൻ്റർടൈനിങ് ക്രൈം ത്രില്ലർ മൂവി എന്നാണ് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഫിലിം റിവ്യൂസുകൾ വന്നിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. ഇങ്ങനെയാണ്, എക്കാലത്തെയും ബെസ്റ്റ് എൻ്റർടൈനിങ് ക്രൈം ത്രില്ലർ മൂവി. ആർക്കെങ്കിലും കിട്ടിയോ? രണ്ട് സൂചനകളായി. വിശ്വൻ, ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ രണ്ട് സൂചനകൾ തന്നു. ആഹാ, അൻസലെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള 2013 സിനിമയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്കാലത്തെയും ഒരു ബെസ്റ്റ് എൻ്റർടൈനിങ് ക്രൈം ത്രില്ലർ മൂവി എന്നാണ് ഫിലിം റിവ്യൂസുകളിൽ അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഫൈനൽ ക്ലൂ തരാനായിട്ട് പോവാണ്. തമിഴിൽ ഇത് റീമേക്ക് ചെയ്തപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചത് അരുൾനിധി ആയിരുന്നു. അരുൾനിധി എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഉദയനിധി സ്റ്റാലിൻ്റെയൊക്കെ കസനാണ് അരുൾനിധി എന്ന് പറയുന്നത്. അരുൾനിധിയാണ് ഈ ഒരു സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അഭിനയിച്ചിട്ടുള്ള ഹീറോ.
ഇത്ര എനിക്ക് തരാൻ പറ്റുള്ളൂ, വേഗം തന്നെ അയച്ചോളൂ. ആ കിട്ടി കിട്ടി കിട്ടി, ആൻസേഴ്സ് വരുന്നുണ്ട്. ലാസ്റ്റിലത്തെ ക്ലൂം കൂടി തന്നപ്പോൾ ആൻസർ വന്ന് തുടങ്ങി. അപ്പോൾ ഒന്നുകൂടി ഞാൻ മൂന്ന് സൂചനകളും എടുത്ത് പറയുന്നു. ആദ്യത്തത് ഇങ്ങനെ, ഞാൻ ഈ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ നിന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, അത് പിന്നെ പറയാം. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള 2013 റിലീസായിട്ടുള്ള സിനിമയാണ്. രണ്ടാമത്തെ സൂചന, ഇക്കാലത്തെയും ബെസ്റ്റ് എൻ്റർടൈനിങ് ക്രൈം ത്രില്ലർ മൂവി എന്നാണ് ഫിലിം റിവ്യൂസ് അന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തമിഴിലേക്ക് ഇത് റീമേക്ക് ചെയ്യപ്പെട്ടപ്പോൾ അരുൾനിധി എന്ന് പറയുന്ന ഹീറോ, അതായത് നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ്റെയൊക്കെ കസിൻ ആയിട്ടുള്ള അരുൾനിധിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഹീറോ. അരുൾനിധി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് ഇതിൻ്റെ റീമേക്ക്, അതായത് തമിഴ് റീമേക്ക്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ മൂന്ന് സൂചനകൾ. ഒന്ന് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ 5000997. ഇവിടെ പല പല ആൻസേഴ്സ് വരുന്നുണ്ട്. പക്ഷെ മിക്ക ആൾക്കാരും അയക്കുന്നത് 2020 ഇറങ്ങിയ ഒരു സിനിമയാണ് കേട്ടോ. അതല്ല അതല്ല അതല്ല, ഒന്നുകൂടി ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ 5000997. ജൗഫർ, അൽബ്രി, അൽബീഷ് നിങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന തെറ്റുത്തരമാണ്. റഫീഖ് തെറ്റുത്തരമാണ്, ഒന്നുകൂടി ആലോചിച്ചോ എന്നിട്ട് മെസ്സേജ് അയച്ചോളൂ. അപ്പോഴത്തേക്കും ദാസേട്ടൻ്റെ ഓൾഡ് ഒരു അടിച്ചുപൊളി പാട്ട് കേൾക്കാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. Radio Suno 91.7 FM. Malabar Golden Diamonds Morning Sawari.
2: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: മോർണിംഗ് സവാരിയിൽ നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിങ്ങിനെ സൂചനയൊക്കെ തന്ന് ചെറുതായി ഡാൻസേഴ്സ് ഒക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത് ഇന്നത്തെ ദിവസം മോർണിംഗ് സവാരിയിൽ. കുറച്ച് നേരത്തെ വന്നു, അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ചധികം പാട്ടൊക്കെ വെച്ചപ്പോൾ അത് എസ് എഫ് കെയിൽ നിന്നൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്. താങ്ക് യു റേഡിയോ സ്നോ ഫോർ പ്ലേഡ് മൈ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് അതിനിടയിൽ ദ ആൻസർ പറഞ്ഞുകൊണ്ട് അല്ലമീൻ, സരു, അതുപോലെ എ എസിൻ്റെ ഒക്കെ മെസ്സേജുണ്ട്. എ എസ് എന്താ ചോദിച്ചേ, സി ആർ ആണോ 89 ആണോ എന്നോ എനിക്ക് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. ജൗഫറിന്റെ വക താങ്ക് യു ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, തെറ്റുത്തരാണെന്ന് പറഞ്ഞതിന്റെ താങ്ക് യു ആയിരുന്നു അല്ലേ. ശരി, ഫാസിലിന്റെ മെസ്സേജ് റൈറ്റ് ആണ് കേട്ടോ. രാജേഷ് അയച്ചിരിക്കുന്നത് അല്ല, റോങ് ആൻസർ ആണ്. 24 നോർത്ത് കഥമല്ല. അതുപോലെ തന്നെ ഹിഷാമിന്റെ മെസ്സേജ് ഉണ്ട്. നസീം, ഇവരൊക്കെ റൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അൽബീഷ് ആൻസർ റോങ് ആണ് കേട്ടോ. അടുത്ത റഫീഖ് അഹമ്മദ്, അതും റോങ് ആണ്. പിന്നെ ബാക്കി അൻസൽ ഹബീബ് റൈറ്റ് ആൻസർ ആണ്. ഹാപ്പി ബി ഹാപ്പി, റൈറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടിരുന്നുള്ളൂ കേട്ടോ. ഇത് ഇനി നേരെ ആ ഒരു സൂചന ഒന്നുകൂടി പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ റൈറ്റ് ആൻസർ പറയേണ്ട സമയമായിരിക്കുന്നു. ഹൈഡ് ആൻഡ് സീക്കിൽ ഇന്നത്തെ സൂചനകൾ ഇങ്ങനെയായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള 2013 ഒരു സിനിമയാണെന്ന്, ഇക്കാലത്തെയും ഒരു ബെസ്റ്റ് എന്റർടൈനിങ് ക്രൈം ത്രില്ലർ മൂവി എന്നാണെന്ന് റിവ്യൂസ് വന്നപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തമിഴ് റീമേക്കിൽ അരുൾനിധി ആണ് ഈ ഒരു സിനിമയിലെ ഹീറോ. അപ്പോൾ ഇത്രയാണ് ഞാൻ തന്നിട്ടുള്ള സൂചനകൾ എന്ന് പറഞ്ഞത്. സോ ബേസിക്കലി 2013 ജിതു ജോസഫ് സിനിമയാണിത്. ഓക്കെ, കുറേ പേര് എനിക്കിവിടെ ദൃശ്യം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അദൃശ്യമല്ല. ഓക്കെ, പക്ഷെ ജിതു ജോസഫ് സിനിമയാണ് കേട്ടോ. ആർക്കെങ്കിലും ഇപ്പം മെസ്സേജ് അയക്കണം എന്നുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം അയച്ചോളൂ 5000097. ഈ ഒരു സിനിമയുടെ പാട്ട് സെജോ ജോൺ ആണ് അതിൻ്റെ പാട്ടുകളെല്ലാം ചെയ്തിരിക്കുന്നത്. സ്കോർ അനിൽ ജോൺസൺ ആണ്. ഇതിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ് ആണ്. ഓക്കെ, ഇനിയും ഞാൻ തരണം, എല്ലാവരും പറഞ്ഞ റൈറ്റ് ആൻസറാണ്. എന്നാലും ഓക്കെ, ആ കുറച്ച് പേര് ഇതാ വീണ്ടും ഒന്ന് റൈറ്റ് ആക്കിയിട്ട് അയച്ചിരിക്കുകയാണ്. ശരി, ഷാഹിൻ റൈറ്റ് ഉത്തരാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫിക്കായിരുന്നു കേട്ടോ. സുജിത് വാസുദേവനാണ് ആ ഒരു ഇത് ലഭിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം ബാക്കി ഇപ്പം നോർമൽ, ഇപ്പം നമുക്കറിയാമല്ലോ ഈ അന്നത്തേക്ക് ഏഷ്യൻ ഫിലിം അവാർഡ് അങ്ങനത്തെ ചെറിയ ചെറിയ ഫിലിം അവാർഡുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഫിലിം അവാർഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് പോപ്പുലർ ആക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജിന് അവാർഡ് കിട്ടിയിട്ടുള്ള മൂവി കൂടിയാണ്. അപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ കണ്ട, ഇപ്പോഴാണ് കുറച്ച് പേര് അയച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞപ്പോൾ അതിലിൻ്റെ മെസ്സേജും ശ്രീകാന്തിൻ്റെ മെസ്സേജും ദാ ബാക്കി അടുത്തടുത്ത മെസ്സേജുകൾ ദാ പറ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ, അല്ലെങ്കിൽ ഞാനിന്ന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് മെമ്മറീസ് ആണ്. മെമ്മറീസ്, അതായത് 2013 ഓഗസ്റ്റ് 9 ഇതേ ദിവസം ഇറങ്ങിയ സിനിമ, ഒരു രസകരമായിട്ടുള്ളൊരു ക്രൈം ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. സോ മെമ്മറീസ് എന്ന് ഒരുപാട് പേര് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പറഞ്ഞില്ലേ അരുൾനിധി അഭിനയിച്ചിട്ടുള്ള ഇതിൻ്റെ തമിഴ് വേർഷൻ. ഇത് തമിഴില് ആറാത്ത് സിനം അതോ ആ അതന്നെ ആറാത്ത് സിനം, ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആ ഒരു സിനിമ അരുൾനിധിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റൈറ്റ് ഉത്തരം എന്ന് പറയുന്നത്. എന്തായാലും ആൻസേഴ്സ് ഒരുപാട് പേര് അയച്ചു, ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വെറി. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ല ബ്യൂട്ടിഫുൾ സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. കുറച്ചധികം ആൾക്കാരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അതിൽ ആദ്യം തന്നെ മെമ്മറീസിലെ പാട്ട് വെക്കണ്ടേ?

വിജയ് ശിവദാസ് പാടിയിട്ടില്ല ഈ ഒരു പാട്ട്, എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം. അതിനോടൊപ്പം അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ ചേട്ടനും അതുപോലെ തന്നെ കവിതാ കൃഷ്ണമൂർത്തിയും പാടിയിട്ടുള്ള റിതം മൂവിയിലൊരു മ്യൂസിക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്.

ഒരു ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറയുമ്പോൾ വൈ നോട്ട് ലെറ്റ്സ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഹിന്ദി സോങ് ഓൾസോ. ലൈക്ക് വീർ സാറ എന്ന് പറയുന്നൊരു സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയോട്. അതുപോലെ തന്നെ അതിൻ്റെ പാട്ടുകളും സത്യം പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്.

രൂപ് രാത്തോഡ് ആൻഡ് ലതാ മങ്കേഷ്കർ പാടിയ ആ ഒരു പാട്ടും ദാ ഓൺ ദ വേ. സോ കീപ് ലിസ്ണിംഗ്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമി ആയിരുന്നു, കൂടെ ഉണ്ടായിരുന്നത് ഇത് മോർണിംഗ് സവാരി. പക്ഷെ ഞാൻ പോകുന്നില്ല, കാരണം ഹോം ഡെലിവറി ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഐ വിൽ ബി ജോയിനിങ് വിത്ത് യു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. ഈ മൂന്ന് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാട്ടോ.

0: This is home delivery only on Radio Sunoh 91.7 FM. Sunoh updates.
1: നമസ്കാരം, സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി അപ്പുണ്ണി. ഭാവിയിൽ നടക്കുന്ന കായിക മാമാങ്കങ്ങളിലും വലിയ പരിപാടികളിലും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയും പ്രമുഖ വ്യവസായ ശൃംഖലയായ സീഷോർ ഗ്രൂപ്പും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഖത്തറിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇവന്റുകളിൽ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന്റെ സുസ്ഥിരതാ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെയും ഭാഗമായാണ് ഈ പങ്കാളിത്തം. കഴിഞ്ഞ ദിവസം അൽക്കോറിലെ ഗൾഫ് ഏഷ്യ കോൺട്രാക്ടിംഗിൽ നടന്ന പ്രത്യേക കോൺസുലർ ക്യാമ്പിൽ ഇന്ത്യൻ എംബസി ഏകദേശം 220 കോൺസുലർ സേവനങ്ങൾ നൽകി. ICBFമായി സഹകരിച്ചാണ് കോൺസുലർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ടുകൾ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 10 വരെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ വിതരണം ചെയ്യും. ടാക് ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2026 വേനൽക്കാല ക്യാമ്പിന് വർണ്ണാഭമായ സമാപനം. കുട്ടികളുടെ സർഗാത്മക കഴിവുകളും ആത്മവിശ്വാസവും കലാപരമായ മികവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ സമാപന ചടങ്ങ് രക്ഷിതാക്കളുടെയും വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വം നടന്നു. ഖത്തറിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥ ഇങ്ങനെയാണ്. ഏറ്റവും കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഏറ്റവും കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്.

സെലിബ്രിറ്റി വുമൻ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇപ്പൊ ഹോം ഡെലിവറി ആയിരുന്നേ ഉള്ളൂ, ഷോർട്ട് ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കുറച്ച് നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചോദ്യമൊക്കെ ചോദിച്ചു, അതിനുള്ള ആൻസറൊക്കെ കിട്ടി. ആൻഡ് ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോകാറുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ഫ്ലൈറ്റിൽ നിന്നും ഭയങ്കരമായിട്ട് എമർജൻസി എക്സിറ്റ് ഒക്കെ പൊളിച്ചെടുക്കാൻ നോക്കുന്നു, ഒരാൾ ആളെ പിടിക്കുന്നു, പിടിച്ചിട്ട് കെട്ടി അവിടെ സൈഡിൽ മാറ്റി നിർത്തുന്നു. ചോദിക്കുമ്പോൾ പറയാണ് ഫ്രസ്ട്രേഷൻ കാരണം ചെയ്തേ എത്ര, എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ ഫ്രസ്ട്രേഷൻ കാരണം ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ചിലപ്പം വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ലൈഫ് റിലേറ്റഡ് ആയിരിക്കാം. എന്താണെങ്കിലും ശരി തന്നെ ഫ്രസ്ട്രേഷൻസ് ഒന്നും തന്നെ ലൈഫിൽ തീരുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഫ്രസ്ട്രേഷൻ ഒന്ന് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ഒന്ന് മറക്കാനായിട്ട്, ഒന്ന് കുറയ്ക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്? വോട്ട് യു ഡു? ബിക്കോസ് ലാസ്റ്റൊക്കെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ എനിക്ക് വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു ഇറങ്ങി ഒരു പോക്ക് അങ്ങ് പോവും, അങ്ങനെ പറയുന്നവരുണ്ട്. ചില ഒരു ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എന്താവും, നേരെ ഓപ്പോസിറ്റാണ്, സൈലന്റ് മോഡിലേക്ക് പോകും. ചിലപ്പോൾ ഇപ്പോഴും കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെയായിരിക്കും, സൈലന്റ് മോഡിലേക്ക് പോകുന്നവരുണ്ടാവും. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസാണ്. കാരണം എന്താണെന്നറിയോ, എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടുമ്പോൾ ഓയ്യോ എൻ്റെ പൊന്നോ, വല്ലാത്തൊരു പൊട്ടിത്തെറിയായിരിക്കും. ഇനി ഇതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ തോന്നിയിട്ട് മറ്റേ സാധനമൊക്കെ എടുത്ത് അറയിലൊക്കെ എറിഞ്ഞ് ഫോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഫോണൊക്കെ എറിഞ്ഞ് എന്നിട്ട് പിന്നിരുന്നിട്ട് സങ്കടപ്പെടും, എൻ്റെ പൊന്നെ ഐഫോൺ പോയതൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ, വീട്ടിലെ എന്തെങ്കിലും ഇതേപോലത്തെ സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പ്ലേറ്റ് ഗ്ലാസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നവരും ഉണ്ടാവാം. എന്നെ സംബന്ധിച്ച് ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ അല്ല, എനിക്ക് ദേഷ്യമാണ് പ്രശ്നം. ഓക്കെ, എനിക്ക് ദേഷ്യം ടു ദ പീക്ക് എത്തുമ്പം ആ ഒരു ഫ്രസ്ട്രേഷനിലേക്ക് ഇങ്ങനെ പോകാറാകുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം കൈ ഇങ്ങനെ കൊണ്ടിട്ട് മറ്റേ ഭിത്തിയിലും ആറ്റയിടി തീർന്നു കിട്ടും, കൈയും വേദനിക്കും, റിയാലിറ്റി ചെക്കിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ അത് മാറി കേട്ടോ, അത് മുൻപായിരുന്നു, ഒരു മേ ബി 4 to 5 years ബാക്ക് ഐ ക്യാൻ സേ. പക്ഷെ ഇപ്പം അതും ഇല്ല. ഇപ്പോൾ അങ്ങനെ ഫ്രസ്ട്രേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് തന്നെ ഇരിക്കാനോ, അല്ലെങ്കിൽ ഒന്ന് ഒരു സിനിമ കാണാനോ, എങ്ങനെയെങ്കിലും മൈൻഡ് മാറ്റാനോ ഒക്കെ നോക്കും. അല്ലെങ്കിൽ ആരുടെങ്കിലും ആ ഫ്രസ്ട്രേഷൻ ഇങ്ങോട്ട് പറയും, എന്താണോ സംഭവിക്കുന്നത് അങ്ങോട്ട് പറയും. ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തടത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ഈ ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് വാട്ട് യു ഡു? ആ ഷിഹാബുദ്ദീൻ എന്നെ പോലെയാണല്ലോ, ഞാനും പഞ്ച് ചെയ്യും ചുമരിൽ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേരുണ്ടാവും കേട്ടോ, എൻ്റെ ബ്രദറൊക്കെ സെയിം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഒന്ന് ഒരു പഞ്ചിലെങ്കിലും ഒന്ന് തീർക്കണം എന്നൊക്കെ തോന്നില്ലേ, അപ്പോഴാണ് എൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ബോക്സിങ്ങിൻ്റെ ബോക്സിങ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പഞ്ച് ചെയ്യാനെങ്കിലും പറ്റുമല്ലോ, കൈ വേദനിക്കാതെ ഗ്ലൗസൊക്കെ ഇട്ടൊന്ന് പഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ, അതിൽ തന്നെ കുറേയൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്തായാലും നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മാറ്റുന്ന രീതി എന്താണെന്ന് പറയൂ. ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ആ അതിനിടയിൽ ഒരാൾ ഐ ഈറ്റ് മോർ ഫുഡ് MR മെസ്സേജാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഫുഡ് കഴിക്കുന്നേ. ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു ഷോക്കിലായിരുന്നു ഇത് അറിഞ്ഞപ്പോൾ. ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഫുഡ് ഭയങ്കരമായിട്ട് കഴിക്കും എന്നുള്ളത്, അങ്ങനെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ആൾക്കാരുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ആർജ്ജ അച്ചുവിലായിരുന്നു. അച്ചു എന്നോട് പറഞ്ഞു, ഫ്രസ്ട്രേഷൻ വരുമ്പോഴും ഹാപ്പി ആകുമ്പോഴും സങ്കടം വരുമ്പോഴും എല്ലാം ഫുഡ് കഴിക്കുമെന്ന്. എനിക്ക് ഭയങ്കര ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അത്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടെന്ന് ഐ അണ്ടർസ്റ്റുഡ്. സോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്? എങ്ങനെയാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കാറുള്ളത്? വേഗം ഒന്ന് മെസ്സേജ് അയച്ചേ 5000 9 1 7.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: ഹോം ഡെലിവറി

ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ സോങ് കേട്ടിരിക്കുമ്പോ തന്നെ ഒരു സമാധാനം കിട്ടും. എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് സിനിമ കാണുക, ഇതേപോലെ പാട്ട് കേൾക്കുക, അതല്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഡൈവേർട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യും ഞാൻ. അതായത് ഒന്നുകിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട്സായിട്ട് ചായ കുടിക്കാൻ പോകും, എന്നിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ചിലപ്പോൾ അത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഫ്രസ്ട്രേഷൻ പറയും, ഇല്ലെങ്കിൽ നേരെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും രീതിയിൽ സ്നൂക്കർ കളിക്കാനോ ബാഡ്മിൻ്റൺ കളിക്കാനോ എന്തിനേലൊക്കെ പോയി എങ്ങനെയെങ്കിലൊക്കെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കും. അപ്പം ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് കൂടുതലും അങ്ങനെ മാറ്റാൻ പറ്റാറില്ല, ഒന്നിരുന്ന് സിനിമ കണ്ടാൽ പിന്നെയും മാറും, അതാണ് എൻ്റെ ഒരു പ്രശ്നം. എനിവേ, നമ്മൾ ഫ്രസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ ഫുഡ് കഴിക്കുമെന്ന് ചിലർ പറഞ്ഞു. അമീൻ മെസ്സേജ് ഇരിക്കുകയാണ്, കൺട്രോൾ ചെയ്യും, മൂവി കാണാൻ പോകും, സോങ്സ് കേൾക്കും, ടീ കുടിക്കും. ആ എൻ്റെ സെയിം ട്രാക്ക് തന്നെയാണ്. അടുത്തത്, എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് എൻ്റെ വണ്ടിയുടെ അടുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജ് വന്നിരിക്കുകയാണ്. ഈ വണ്ടിയിലിരുന്ന് എനിക്ക് വേറൊരു കാര്യം ഇഷ്ടം കേട്ടോ, എനിക്ക് വണ്ടിയിൽ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് വണ്ടിയിൽ ജസ്റ്റ് അങ്ങനെ ചാരി കിടന്ന് ഇങ്ങനെ ഒരു ഒരു സൈലന്റ് മോഡൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഡ്രൈവ് ടു അൺനോൺ പ്ലേസസ് ആൻഡ് ടീ, ആ അതും ഒരു നല്ല കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിക്കും, ആരും ഉണ്ടാവില്ല, ജസ്റ്റ് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ വണ്ടി ഓടിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ചോദിക്കുകയും ചെയ്തു, എന്തിനാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അങ്ങനെ ചെയ്യരുത്, എവിടെയെങ്കിലും ഒന്ന് നിർത്തുക അല്ലെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞില്ല, എവിടെയെങ്കിലും വിളിച്ച് ഞാൻ അറ്റ്ലീസ്റ്റ് ആര് കണ്ടുപിടിച്ചില്ലെങ്കിലും നീ കണ്ടുപിടിക്കുമെന്ന് അറിയാം, അതുകൊണ്ട് ഞാനിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നി, കാരണം ഖത്തറിൽ എവിടെ പോയാലും ഞാൻ പിടിക്കും, അതാണ് പ്രശ്നം. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വഴിയൊക്കെ ചോദിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്, കാരണം ഗൂഗിൾ മാപ്പായി പോയല്ലോ, ഖത്തറിൻ്റെ എല്ലാ വഴികളും അറിയാവുന്നതാണ്. ബട്ട് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള ചില സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ആരും ഡിസ്റ്റേബ് ചെയ്യാത്ത സ്ഥലമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഒരു ചായ വാങ്ങിച്ച് കുടിച്ച് അവിടെ ഇരുന്ന് ചിലപ്പോൾ സിനിമ കാണും. അതായത് വീട്ടിൽ പോയി സിനിമ കാണാനോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കാണാനോ തോന്നാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കാണും. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കൊന്ന് സിനിമ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടുള്ളത് ചിലപ്പം വളരെ വളരെ വളരെ ചുരുക്കമാണ്, ഒരെണ്ണാണ്ടേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതിനിടയിൽ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഇമ്മാനുവലിൻ്റെ അടുത്ത് നിന്നായിരുന്നു. ഇമ്മാനുവലിൻ്റെ മെസ്സേജ് എനിക്ക് ഭയങ്കര ഭയങ്കര ഭയങ്കര ഭയങ്കര എന്താ പറയുക, വിഷമമായി. അതായത് ആളുടെ പണ്ടത്തെ കുറേ കഥകൾ പറഞ്ഞതാണ്. ബട്ട് ഐ എം റിയലി ഹാപ്പി, കാരണം ഇപ്പോൾ വീട്ടുകാർ പോലും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ക്ഷമിക്കാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷമ എങ്ങനെയാണ് പഠിച്ചത്, കുറച്ച് ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചോദിക്കാറുണ്ട്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രായമായതുകൊണ്ടാണ് അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം പണ്ടത്തെ ഓർമ്മകൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഐ എം റിയലി ഹാപ്പി ഇമ്മാനുവൽ യു ചേഞ്ച്ഡ് എന്നെനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആളുടെ പേര് അയച്ചിട്ടില്ല, പക്ഷേ കറങ്ങാൻ വേണ്ടി ഇറങ്ങും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ ഡീലിംഗ് സംഭവം എന്ന് പറയുന്നത്. എനിവേ, നല്ല രീതിയിൽ നമുക്ക് പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒന്ന് സമാധാനം കിട്ടുന്ന എന്താണോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത് ചെയ്യാൻ. ആ ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് വേറൊരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എന്താണെന്നറിയില്ല, എല്ലാം കൂടി അങ്ങോട്ട് ഒരു ക്ലീനിങ് അങ്ങോട്ട് തുടങ്ങും. ഞാൻ എവിടുന്ന് തുടങ്ങും എവിടുന്ന് അവസാനിക്കും എന്നൊന്നും ചോദിക്കരുത്. അവസാനം നടുക്ക് ഇങ്ങനെ വേദനിച്ചിട്ടുണ്ടല്ലോ, ഒരു കിടപ്പ് കിടക്കാൻ തോന്നും, അമ്മാതിരി ക്ലീനിങ്ങും അടുക്കി പറക്കലായിരിക്കും. ചില സമയത്ത് അതിനിടയിലായിരിക്കും ആ ഫ്രസ്ട്രേഷൻ പുറത്തു വരുന്നത്. ബട്ട് സ്റ്റിൽ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുക. സോ എനിവേ, ഈ ഒരു മെസ്സേജൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ചുമ്മാ ഒരു ചായയും കുടിച്ച് നല്ല പാട്ടൊക്കെ കേട്ടൊരു ഡ്രൈവ്, അതാണ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് ആനന്ദിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് മുമ്പ് ഇതേപോലെ പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങും എന്ന് പറഞ്ഞത് മനു ആണ്. മനു, നല്ല ശരി. ഓക്കെ, അപ്പം എല്ലാവരും പുറത്തേക്കൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ടോ? ഭയങ്കര എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും സ്ട്രെസ്സിലാണോ? എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ പാട്ട് ഏത് വേണമെന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പാട്ട് വെച്ചുതരാം കേട്ടോ. 5000997 ലേക്ക്.

എന്റെ ഫേവറേറ്റ് സമയം 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. പക്ഷെ അത് പറയുമ്പോഴേക്കും ഇപ്പൊ 12 മിനിറ്റ് ആകും. എന്തായാലും വെൽക്കം ബാക്ക്. ഹോം ഡെലിവറി ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞു നിർത്തിയ ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ ആർ കെ പാമ്പൂരിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ആളുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഹായ്, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു കോഫി ആണെന്ന് തോന്നുന്നു, കോഫി കുടിക്കും ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായില്ല, അതിന്റെ ഒരു സിമ്പിൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഭയങ്കര സ്ട്രെസ് അടിക്കുമ്പോൾ ഉറങ്ങും. ഫസ്റ്റ് ലവ് യുവർ സെൽഫ് ഓൾവേസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഫീലിംഗ് എലോൺ ആണെങ്കിൽ ട്രാവൽ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, നമുക്കുണ്ടല്ലോ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നു, ഓക്കെ ഡ്രൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടിങ്ങനെ കുറച്ച് നേരം എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ സാധാരണ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ അപൂർവത്തിൽ അപൂർവം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഒറ്റയ്ക്ക് പോയിട്ട് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാനും, അതായത് ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, തിയേറ്ററിൽ പോയി സിനിമ കാണാനും, അതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പിന്നെയും നമ്മളിപ്പം ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് ചെയ്യുന്നുണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ പുറം രാജ്യങ്ങളിലേക്ക് ലൈക്ക് ഒരു സോളോ ട്രിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ ട്രിപ്പ് അടിക്കാനും, ഈ രണ്ട് കാര്യങ്ങളും, അതായത് ജസ്റ്റ് ട്രിപ്പും അതുപോലെ തന്നെ ഫിലിം തിയേറ്ററിൽ പോയി ഫിലിം കാണുന്നതും, ഇത് രണ്ടും ഭയങ്കര കുറച്ചൊന്ന് ഒരു ഒരു

എന്തോ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിൽ ആദ്യത്തെ സംഭവം ഞാൻ ചെയ്തു, ആദ്യമായിട്ട് ഞാൻ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഒറ്റയ്ക്കൊരു സിനിമ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത്, പക്ഷെ ഒറ്റയ്ക്കൊരു സിനിമ കണ്ടു. അതേതാണെന്നറിയോ? അനോമിയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേ ദിവസം അനോമി ടീം ഫുൾ വരികയാണ്, എന്തായാലും ഇൻ്റർവ്യൂ എടുക്കണം. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പോയി കാണേണ്ടതായിട്ട് വന്നു. വേറെ ആരെയും കിട്ടിയതുമില്ല. നിസയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം പറ്റാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി കണ്ടോന്ന് പറഞ്ഞു. അപ്പം ഞാൻ മറ്റേ ഒറ്റയ്ക്ക് പോയിരുന്ന് കാണേണ്ടി വന്നു. സോ ദാറ്റ് വാസ് മൈ വെരി വെരി വെരി ഫസ്റ്റ് ടൈം വാച്ചിങ് എ മൂവി ലൈക്ക് സോളോ ഇൻ ദ തിയേറ്റർ. ലൈക്ക് ആ ലിറ്ററലി ആ തിയേറ്ററിൽ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു ഓഡ് ടൈമിംഗ് എടുത്ത ഷോയൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും തന്നെ ഇരുന്ന് കാണുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ സോളോ ട്രാവൽ, അത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, ബട്ട് ഇറ്റ് റിയലി നീഡ്സ് എ എക്സ്ട്രാ സ്റ്റെപ്പ്. കുറച്ചൊരു ധൈര്യം ഉണ്ടെങ്കിലേ, അല്ലെ ധൈര്യത്തിൻ്റെ അല്ല, കുറച്ചൊരു നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് സംസാരിക്കാനൊക്കെ ആരെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഒരു കാര്യം. ബട്ട് സോളോ ട്രാവൽ ചെയ്താൽ വൺസ് യു ഡിഡ് ഇറ്റ് ലൈക്ക് യു ലവ് ഇറ്റ് എന്നാണ് പറയുന്നത്. അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. നിങ്ങളുടെ ഒരുപാട് എനിക്ക് തോന്നുന്നു വി ക്യാൻ ഡിസ്കവർ അവർ സെൽഫ് എന്നൊക്കെ തോന്നാറുണ്ട് അങ്ങനെ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ. സോളോ ട്രാവൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നോട്ട് ജസ്റ്റ് ജേർണി, ലൈക്ക് ഒരു സ്ഥലത്തു നിന്ന് ഫ്ലൈറ്റ് കയറി അടുത്തടുത്ത് എത്തി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫുൾ ട്രിപ്പ്, ഓക്കെ, ടോട്ടലി സോളോ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സോളോ ട്രിപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തത് മെസ്സേജ് ഇരിക്കുന്ന, ഫ്രസ്ട്രേഷൻ മാറാൻ കൂട്ടുകാരൻ ഷൈബിയെ വിളിക്കും, അപ്പോൾ അവൻ അവൻ്റെ കുറേ ദാരിദ്ര്യവും ടെൻഷനും പറയും. പിന്നെ ഞങ്ങൾ പാരമ്പര്യ സ്വത്തുക്കളൊന്നും കരുതി വയ്ക്കാത്തതിനെ വീട്ടുകാരെയും എന്തിനും കുറ്റം കണ്ടെത്തുന്ന ബന്ധുക്കളെയും കുറച്ചധികം കുറ്റം പറയും. അതോടെ എല്ലാം മാറും. മിഡിൽ ക്ലാസ് മെൻസ് ലൈഫ്. ഷിനാദ്, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ റിയലി ലവ് ഇറ്റ് ഷിനാദ്. അത് ശരിയാട്ടോ, എനിക്ക് കുറച്ച് സങ്കടം വരുമ്പോൾ ഞാൻ മറ്റവരെ വിളിക്കുമോ, അവന് സങ്കടമാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അത് കൊള്ളാം. എനിക്ക് ആ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ സ്ഥിരമായി ഒറ്റയ്ക്കാണ് പോയി മൂവി കാണൽ. ലാസ്റ്റ് കണ്ടത് സ്പൈഡർമാൻ. ഇപ്പോൾ അതൊരു അഡിക്ഷനായി എന്നുള്ള രീതിയിലാണ് അല്ലമീൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ലമീൻ അടിപൊളി. അങ്ങനെ ഒറ്റയ്ക്ക് പോയി കാണാനായിട്ട്, സ്ഥിരം കാണാനായിട്ട് പ്രത്യേകിച്ചും ഒരു കൈൻഡ് ഓഫ് ഇത് വേണം. കാരണം എന്താ അതിനെ പറയുക, നമ്മൾ ധൈര്യം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക മൈൻഡ് സെറ്റ് വേണം, അങ്ങനെ പറയാൻ വേണമെങ്കിൽ. കാരണം ഒറ്റയ്ക്ക് പോയിരുന്ന് കാണുക എന്ന് പറയുന്നത്, ഓഹ്, ഞാനന്ന് അനോമി കണ്ട എൻ്റെ സമ്മതിക്കണം തന്നെ. ഓക്കെ, അടുത്തത് ഒരാളുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഫോട്ടോ ഞാൻ ലോഡായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിലേക്ക് പോകുന്നതായിരിക്കും. എന്താണ് അയച്ചതെന്ന് പറയൂ കേട്ടോ. ആർക്കെ ആൻഡ് ഇപ്പം എന്തായാലും നേരെ നമുക്ക് പൈങ്കിളിയിലൊരു പാട്ടിലേക്ക് പോകണം. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് ഉണ്ടോ 91.7 FM. അങ്ങനെ ഒരാളുടെ സങ്കടം മാറാൻ വേറൊരാളുടെ സങ്കടം കേൾക്കുമ്പോൾ ഓഹോ, അത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നത് ഷിനാദിനും, അതിനോടൊപ്പം തന്നെ ഷിനാദ് തന്നെ അല്ലായിരുന്നു പേര്, ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ നല്ലൊരു പാട്ട് വെച്ച് തന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11:24 കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല, അല്ലാതെ സോളോ ട്രിപ്പ് അടിക്കുന്നതിനെ കുറിച്ചിട്ടും, അല്ലാതെ ഈവൻ സിനിമ ഒരു ഒറ്റയ്ക്ക് പോയിട്ടിരുന്ന് തിയേറ്ററിൽ കാണുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഷെയ്ഖ് ഇസ്മയിലിൻ്റെ മെസ്സേജാണ്, മൂവീസ് ഫോർ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, സോ അതുകൊണ്ട് തന്നെ മസ്റ്റ് ഗോ വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. ബട്ട് അതൊക്കെ ഓരോ ആൾക്കാരുടെയും ഡിഫറെൻറ്റ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ അവരുടേതായ ഒപ്പീനിയൻസ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടൊക്കെ തന്നെ അവർ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നവർ ഒറ്റയ്ക്ക് പോകും, ഫ്രണ്ട്സുമായിട്ട് പോകേണ്ടവർ അങ്ങനെ പോകും. സത്യം, സിറ്റി സെൻറ്ററിലായിരുന്നു ഒരു ദുരൂഹ സാഹചര്യത്തിൽ മൂവി കാണാൻ ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒള്ളി മീ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അല്ലമീൻ്റെ മെസ്സേജാണ്. അങ്ങനെ ചില മൂവീസ് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പോയിരുന്ന് കാണുമ്പോഴും അതിൻ്റെതായ രസം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഈ വീട്ടിലിരുന്നിട്ടാണ് ഒറ്റയ്ക്ക് സിനിമ കാണാൻ ഇഷ്ടം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈവൻ വണ്ടിയിലിരുന്ന് സിനിമ കാണാൻ എനിക്കിഷ്ടം കേട്ടോ. ഞാൻ ചില സമയത്ത് നൈസായിട്ട് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് വണ്ടിയിൽ അങ്ങനെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ എന്താ പറയുക, സെറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഫോണിലിങ്ങനെ സിനിമ കണ്ടി ഇങ്ങനെ ഇരിക്കും, കുറേ നേരം ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആളും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കാണ് കൂടുതലും യാത്ര ചെയ്യുന്നത്, ചില സമയത്ത് അത് ഇഷ്ടമല്ല, എന്നാലും എപ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകാൻ ഇഷ്ടമെങ്കിലും ചില സമയത്ത് ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, ഭയങ്കര ഒരു ചലഞ്ചിങ് ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു വോയിസ് നോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം.
2: ദർശതാണ്, ഞാൻ 3 വർഷം കൊണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. അധിക സമയവും ഒറ്റയ്ക്ക് തന്നെയാണ് സിനിമക്കായാലും ട്രാവലിംഗ് ആയാലും ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഫീലിംഗ് നമ്മൾക്ക് മാത്രമേ അത് എടുക്കാൻ കഴിയുള്ളൂ. കാരണം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴേ അത് എങ്ങനെയാണ് അതിന് എടുക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അത് ചിലപ്പോൾ പോസിറ്റീവായി എടുക്കാം, ചിലപ്പോൾ നെഗറ്റീവായി എടുക്കാം. സോ ബെറ്റർ നമ്മളെ ഫീലിങ്സ് എപ്പോഴും നമ്മളിൽ ഒതുക്കുക, അതാണ് എനിക്കിഷ്ടം കേട്ടോ. താങ്ക് യു സോ മച്ച്.
1: അടിപൊളി, ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു രീതിയാണ്, ആൾക്ക് അതാണ് ഇഷ്ടമെന്നും പറയുന്നു. അപ്പൊ അങ്ങനെ പോകുന്നവരുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒപ്പീനിയൻസ് വരുന്നത് കാണുമ്പോൾ. ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞ നികേഷിന്റെ മെസ്സേജ്, ഓ ഭ്രമയുഗം ഒറ്റയ്ക്ക് കണ്ട എക്സ്പീരിയൻസ്, അത് കൊള്ളാം കേട്ടോ. ഓ ആ സിനിമയൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്നു കാണാനോ, അത് പിന്നെ ഓക്കെ. ഈ ഡെയ്സിറ അങ്ങനത്തെ ഒക്കെ ചില സിനിമകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ കുറച്ച് ചലഞ്ചിങ് ആണ്. ബട്ട് അതും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ത്രില്ലർ അല്ലെങ്കിൽ ഈവൻ ഹൊറർ പടങ്ങൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. എനിവേ, ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എന്താ എന്നെ കൊണ്ട് തൽക്കാലം തരാൻ പറ്റുന്ന നല്ല നല്ല പാട്ടുകളാണ്. ഞാൻ ഇപ്പോൾ കുഞ്ഞൽ തോയിൽ ഒരു പാട്ട് വെച്ച് തരാം. അതല്ല, നിങ്ങളിപ്പോൾ വക്രയിലേക്കോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പണിയായിട്ട് എവിടെയെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലോ ഒക്കെ തന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് വെച്ചിരുന്നതായിരിക്കും. 5000917-ലേക്ക് അയച്ചാൽ മതി മെസ്സേജ്. ആ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ വണ്ടിയുടെ കറക്റ്റ് ഓയിൽ ചേഞ്ച് സർവീസ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ലെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You are listening to Radio Suno 91.7 FM.
3: Qatar's favorite radio station.

0: പുണ്യവചനങ്ങളിലൂടെ പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

വെൽക്കം ബാക്ക്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയാണ് കൂടിയുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയത് കറക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നത് ചിലപ്പോൾ ഈ സമയത്തായിരിക്കും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഈ പ്രത്യേകിച്ചും നമുക്ക് ഒന്നെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ആ വണ്ടിയും കൊണ്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പം, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനുണ്ട് ബേസിക്കലി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ ആരെങ്കിലും വരുന്നു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡു വിത്ത് യുവർ വെഹിക്കിൾ, അങ്ങനെ വണ്ടി വേണ്ട ഒരു സാഹചര്യം എത്തുമ്പോഴത്തേക്കും വണ്ടിക്ക് ചില പ്രശ്നങ്ങൾ വരും. എന്തോ എവിടെയോ എന്തോ പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ സമയത്താണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റാൻഡം ചെക്കിങ്ങും കാര്യങ്ങളല്ലാതെ കറക്റ്റായി ആ ഒരു എന്താ പറയുക ഡേറ്റ നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ഇൻ്റർവെല്ലിലും എങ്ങനെ ഏതൊരു സീക്വൻസിൽ വേണം, എപ്പോഴാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലേക്കൊക്കെ കൊണ്ടുവരണം എന്ന് ഒരു ഒരു മൈൻഡിൽ ഒരു ഒരു സംഭവം വരിക, സ്വാഭാവികം എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം നല്ല രീതിയിൽ നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ രീതിയിൽ പരിഹരിക്കാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഇപ്പം എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യണം, ഇനി എത്ര നാൾ കഴിഞ്ഞ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു കാർ പാസ്പോർട്ട്, മനസ്സിലായോ, ഡിജിറ്റൽ കാർ പാസ്പോർട്ട് അങ്ങനെ വരെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാ പ്രീമിയം സർവീസസും നല്ല അഫോർഡബിൾ റേറ്റിൽ തരുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ ക്വിക്ക് സർവീസസ് നമുക്ക് തരുന്ന എക്സ്പേർട്ടുകളുള്ള ഏകദേശം നല്ല ഈ പറഞ്ഞ ഒരു ഒരു 150 years ആൻഡ് എബവ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് വാൽവിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ വാൽവിലിൻ്റെ ആ ഒരു ക്വിക്ക് സർവീസ് സെൻറ്റർ സൽവാർ റോഡിലുണ്ട്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കി തരിക, മാത്രമല്ല ഞാനീ പറഞ്ഞ കാർ പാസ്പോർട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അഷ്ടമിയുടെ പേര് പറഞ്ഞാൽ മതിയോ അവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട് സുബൈർ. ഉറപ്പായിട്ടും ധൈര്യമായിട്ട് പോയി പറഞ്ഞു, ഞാനാ പറയണേ, എൻ്റെ പേര് പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ചെന്നിട്ട് പറയാം, റേഡിയോ സുനോ കേട്ടിട്ടുണ്ടായിരുന്നു, അഷ്ടമി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരൂ കേട്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഓഫർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ പേര് പറഞ്ഞോ. ഞാൻ ഓണെയറിൽ ഇത്ര വിളിച്ച് പറയണം എന്നുണ്ടെങ്കിൽ ദേർ ഇസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ് അല്ലേ. അയ്യോ ഇല്ലില്ല, ചുമ്മാ ജസ്റ്റ് ജോക്കിങ്. യു ക്യാൻ സേ ദാറ്റ് റേഡിയോ സുനോ കേട്ടിട്ടാണ് അഷ്ടമി പറയുന്നത് കേട്ടിട്ടാണെന്ന് ധൈര്യമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ജോക്സ് അപ്പാർട്ട്, പാബ്ലോ ഹായ്. വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒരു സംശയരോഗിയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വണ്ടിയെ വെറുതെ വിടില്ല, പാവം ഹാരിഫേ. ഹാരിഫിൻ്റെ വണ്ടീനെ അങ്ങനെ സംശയരോഗം പാടില്ല കേട്ടോ, പാവം വണ്ടി. കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശുശ്രൂഷിച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോകൂ കേട്ടോ. കാരണം നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മൾ അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്ന, അത്രയധികം സ്നേഹിക്കുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയാണ്. ഐ ജസ്റ്റ് ലവ് മൈ കാർ, ഐ ഡോണ്ട് നോ വൈ. എനിക്കെൻ്റെ കാർ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, എവിടെ വേണമെങ്കിലും പോകാനാണെങ്കിലും എന്ത് വേണമെങ്കിലും എവിടെയും ഈ പറഞ്ഞ പോലെ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കാറിൽ ജീവിച്ചുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. സോ ജസ്റ്റ് ലവ്.

This is home delivery only on Radio Sunoh 91.7 FM.

അല്ലെങ്കിലും മരുമോൻ വരുമ്പോ അമ്മായിക്ക് കുറച്ചധികം സ്നേഹം കൂടും, കുറച്ചധികം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ തോന്നും. അതിപ്പോ നാട്ടിൽ പോകുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വീണ്ടും മരുമോനെ സൽക്കരിക്കാൻ വേണ്ടി അമ്മായിമാര് ഭയങ്കരമായിട്ട് ഒരു ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെ പ്രിപ്പയർ ആവുന്നത്. എന്തായാലും അതിനിടയിൽ നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പി കൂടി പറഞ്ഞുതരാം. വെൽക്കം ബാക്ക്, ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇനി സുനോ കുക്ക് ബുക്കിലേക്ക് കയറേണ്ട സമയം. ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ മിക്ക ആൾക്കാരും തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുള്ളതിൽ മോസ്റ്റ്ലി കേട്ടോ, ഞാൻ എല്ലാവരും പറയുന്നില്ല, കാരണം നമ്മളെല്ലാവരും പ്രവാസ ലോകത്താണ്, സമയമില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. നാട്ടിൽ പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അമ്മമാരും അമ്മായിയമ്മമാരും അമ്മായിമാരും എല്ലാവരും ഉണ്ടാക്കി തരുന്ന വിഭവങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറ്റുക. കുറച്ച് പേർക്കൊക്കെ ആ ഭാഗ്യം ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. എനിവേ, നമുക്ക് ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് ബേസിക്കലി എഗ് യോഗേർട്ട് കറിയാണ്. അതായത് നല്ല മുട്ടയും അതിൻ്റെ കൂടെ നല്ല തൈരും, ഇതാണ് കോമ്പിനേഷൻ. ഞാൻ തന്നെ വിചാരിച്ചു ഇതെങ്ങനെ സെറ്റാകും എന്നൊക്കെ, പക്ഷെ സെറ്റാവും. ഈ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട. ഇപ്പം ആക്ട്രസ് സുരഭി ലക്ഷ്മി നല്ലൊരു ഈ പറഞ്ഞ കേർഡും എഗും എല്ലാം കൂടി യൂസ് ചെയ്ത് കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആളുടെ ഒരു റെസിപ്പി പോലെ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ആദ്യം വേണ്ട എന്താണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു നല്ല കട്ട തൈരാണ്, ഓക്കെ. ആ തൈരിൻ്റെ കൂടെ പിന്നെ വേണ്ടത് നല്ല പോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുള്ള ഓണിയൻ, അതിൽ കൂടെ കുറച്ച് നല്ല ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് എടുത്തിട്ടുള്ള ഗ്രീൻ ചില്ലി, കുറച്ച് കൊറിയാണ്ട ലീവ്സ്, അതും നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ അത്രയും നന്നായിരിക്കും. നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഐ മീൻ ഇതാക്കി വെച്ചാൽ മതി. അതുപോലെ ഇനി നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ ചില്ലീസും കാര്യങ്ങളൊക്കെ തന്നെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്പൈസിനെസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ലേശം ഒരു പൊടിക്ക് ഒന്ന് ലൈം ജ്യൂസോ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്താലും നല്ലതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്

തന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടുമ്പോഴത്തേക്കും അതിലേക്കാണ് നമ്മൾ കുറച്ച് മുൻപ് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇടേണ്ടത്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ഓണിയൻ, അതുപോലെ നമ്മൾ ഏതായിരുന്നു ഗ്രീൻ ചില്ലി, പിന്നെ കൊറിയാണ്ട ലീവ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇടേണ്ടത്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഗ്ഗും കൂടി ഇട്ടിട്ട് കേർഡും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഈ മിക്സ് ചെയ്ത് എടുക്കുന്നത് പതിയെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഈ എഗ്ഗ് പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഒരു ചില്ലി ഒരു മണവും വരും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നല്ലപോലെ മുളക് കൂടി ഇട്ട് മൂപ്പിച്ചതുകൊണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ ബോയിൽഡ് എഗ്ഗ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോട്ടീൻ ഗുണവും കിട്ടും. പിന്നെ ഈ പറഞ്ഞ യോഗേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഓപ്ഷനിലാണ് ലെമൺ ജ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുളിവെള്ളം വേണമെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം, നല്ലതാണ്. അങ്ങനെ സംഭവം സെറ്റാണ്, റെഡിയാണ്. ഇതാ ഇത്രേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാത്തിൻ്റെയും കൂടെ പോകും, ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ഇങ്ങനെ കഴിച്ച് നോക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എവിടെയോ തോന്നുന്നു. എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയുക, അഭിപ്രായം പറയുക. ആൻഡ് അതിനോടൊപ്പം ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീക്കെൻഡിൽ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ പരീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും വീക്കെൻഡ് കഴിഞ്ഞല്ലോ, കുഴപ്പമില്ല, അടുത്ത വീക്കെൻഡിൽ നോക്കിയാൽ മതി. അതിനിടയിൽ സുബൈറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എൻ്റെ വണ്ടി വെറും പാവമാണ്, ആഹാ എൻ്റെ ഗേൾ ഫ്രണ്ടിനേക്കാൾ എത്രയോ പാവം, വർഷങ്ങളായി ഉപയോഗിക്കുന്നു, ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല, ഇത് പറഞ്ഞിട്ട് എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സുബൈറിൻ്റെ മെസ്സേജാണ്. ശരിയാ, നമ്മളെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അത് വണ്ടി മാത്രമായിരിക്കും. എന്തായാലും കുറച്ച് പറഞ്ഞ പോലെ വാൽവലിയിലേക്ക് പോകാൻ മറക്കണ്ട. ഇപ്പം തൽക്കാലം സായി അഭയങ്കർ പാടിയ ഡ്യൂഡുള്ള സോങ് ആയിട്ട് വരാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: வணக்கம், திஸ் இஸ் விஷால்.
2: யூ ஆர் லிஸ்னிங் டு
5: ரேடியோ சுனோ 91.7.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. Delivery.
2: Radio Suno 91.7 FM.
5: Qatar's favorite radio station.
3: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
6: സമയം 12:24. ഈ ഒരു സമയം നല്ലപോലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഈ ഒരു സമയത്ത് ഈ ഒരു പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സൗമ്യ സതീഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഏതാണ് സോങ് എന്നറിയോ? നമുക്കൊക്കെ ഇഷ്ടമുള്ള ബാജിറാവു മസ്താനി സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് വരുന്നുണ്ട് സ്വാമി ചേച്ചി, വെയിറ്റ് ചെയ്യൂട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വിശേഷുന്നതായിരിക്കും. ഇപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത് ചെറുതായിട്ട് കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് കാര്യമാണ്. പ്രത്യേകിച്ചും ഫുഡ് ഇനി അങ്ങോട്ടേക്ക് കുറച്ച് സദ്യയിലേക്ക് കടക്കാനായിട്ട് പോകുന്ന ദിവസങ്ങളാണ്. ഓൾറെഡി മിക്ക സ്ഥലങ്ങളിലും സദ്യയുടെ വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ സദ്യ കഴിക്കാനായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സേങ്കോടി കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നിന്നാണ് സദ്യ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോ ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് ഒരു ഒരു ഇല കറക്റ്റായിട്ട് കേട്ടോ, അതിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തീരുന്ന ഷോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേറെ ആരുടെ ഇലയല്ല, എൻ്റെ ഇലയാണ്. ഓക്കെ, എൻ്റെ ഇലയിലായിരുന്നു കറക്റ്റ് അവർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിച്ചതിൻ്റെ ഇത് കാണാൻ പറ്റും അതിനകത്ത്. പക്ഷേ എപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഓ സദ്യ നന്നായി കഴിക്കൂലേ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കാറുണ്ട്. ഞാൻ സദ്യ നന്നായിട്ട് കഴിക്കും. നന്നായിട്ട് കഴിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ നല്ല വൃത്തിയായി കഴിക്കും. ഓക്കെ, അതിന് കഴിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരിലും ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ്, ഒയ്യോ മത്ത് പിടിച്ചു, ഓ ഇനി അവന്ന് ഉറങ്ങിയാൽ മതി, ഇനി എനിക്ക് വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. ഇത് സ്ഥിരം കേൾക്കുന്നൊരു ഡയലോഗാണ്. പക്ഷേ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനൊരു പ്രശ്നം വരാറില്ല. അതിൻ്റെ കാരണങ്ങൾ ഒരുപാടാണ് കേട്ടോ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതൊക്കെ ഇനി സമയമുണ്ട് ഈ പറഞ്ഞ പോലെ സദ്യയൊക്കെ തന്നെ വരാനായിട്ട്. പക്ഷേ ഇപ്പം ഹെൽത്ത് എക്സ്പേർട്സും പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സദ്യ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ചും കുറേ പേര് കാലറി ഒരുപാടുണ്ടല്ലോ, ഇത് കുറേ കാർബ്സ് ആണല്ലോ, ഇത് കഴിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത് കഴിക്കുന്ന ടൈമിലൊക്കെ തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാർബ് ഭയങ്കരമായിട്ട് അടിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്രയും അധികം ചോറ് കാര്യങ്ങൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന സമയത്ത് ഓൾവേസ് റിമെമ്പർ ഇറ്റ്സ് ഓൾ മാറ്റർ ഓഫ് ഫൈബർ. അത്രയധികം വെജിറ്റബിൾ കണ്ടന്റ് ഉണ്ട്, അത്രയധികം കറികളുണ്ട്, അത്രയധികം സാധനങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെതായ രീതിയിലൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ദിവസത്തെ ഒരു അഡൾട്ട് ഒരു മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1800 മുതൽ 2500 കാലറി വരെ പെർ ഡേ നമുക്ക് പറ്റും. ഓക്കെ, അത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അത് ഫാറ്റ് കണ്ടൻ്റ് ആയിട്ട് നമ്മൾ അടിഞ്ഞ് കൂടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതനുസരിച്ചിട്ട് നല്ല കോൺഷ്യസ് ആയിട്ട് കഴിക്കണം. ആൻഡ് ഇപ്പം മീറ്റാണ് ഞാൻ ദിവസം കഴിക്കുന്നത്, ഓ അത് പിന്നെ കുഴപ്പമില്ലല്ലോ, ചിക്കനൊക്കെ എല്ലാം കഴിക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു കപ്പ് റൈസ് അത്രയും വിചാരിച്ചാൽ മതി, അതായത് ഒരു തവി റൈസ് അല്ലെങ്കിൽ ഒന്നര തവി റൈസ്. ആ റൈസ് എടുത്തിട്ട് ആ കറികൾ ഫുള്ള് നിങ്ങൾ കഴിച്ചു നോക്ക്, എല്ലാം പച്ചക്കറികളാണ്, എല്ലാം കഴിച്ചു നോക്ക്, ഇറ്റ് ഈസ് റിയലി ഗുഡ്. ആൻഡ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലറിയുടെ ഗ്രാഫ് ഒരു മോഡറേറ്റ് രീതിയിൽ തന്നെ നിൽക്കും, നമുക്ക് അധികം പ്രശ്നം വരില്ല. പിന്നെ ഗീ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഈ നെയ്യ് എടുത്ത് ഒഴിക്കണ്ട കേട്ടോ, അത് ഭയങ്കര ഫാറ്റാണ്, ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഫാറ്റ്. നെയ് എന്തുകൊണ്ടാണ് ചൂട് ചോറിലേക്ക് ഒഴിക്കുന്നതെന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് നമ്മുടെ ഡൈജഷനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആക്കും ആൻഡ് ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഡു ദാറ്റ്. പിന്നെയുള്ള പ്രശ്നപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് തേങ്ങയാണ്. തേങ്ങ വലിയൊരു വില്ലനാണ് കേട്ടോ. തേങ്ങ ഇല്ലാത്ത കറികളില്ലാതാണ് നമ്മുടെ ഇതിനകത്ത്. പിന്നുള്ളത് പായസമാണ് അല്ലേ. പായസം ഓഫ് കോഴ്സ് അതൊരു ഡെസേർട്ടാണ്, അതുകൊണ്ടേതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിന് പെട്ടെന്ന് നമ്മളുടെ ഇൻസുലിൻ ലെവൽ കൂട്ടാനൊക്കെ തന്നെ അത് റീസൺ ആവും. ജാഗിരി ആണെന്നാലും എന്ന് വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം എന്നുള്ളത് അല്ലാതെ ഇറ്റ് ഈസ് ഓൾസോ എ മാറ്റർ ഓഫ് കൺസേൺ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ചോറ്, ആ ചോറിൻ്റെ കൂടെ ഒരു ലേശം പരിപ്പ്, അത് കൂട്ടി തന്നെ ആദ്യം കഴിക്കണം. കുറേ പേര് സാമ്പാർ ആദ്യം കൂട്ടി കഴിക്കും. സയൻറ്റിഫിക്കലി അത് സാമ്പാർ കൂട്ടിയല്ല ആദ്യം കഴിക്കേണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നെഞ്ചെരിച്ചിലുണ്ടാവും. കാരണം ആദ്യം തന്നെ സ്പൈസാണ് അകത്തേക്ക് ചെല്ലുന്നത്. ഡാൽക്കറി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപ്പ് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് കൂളിംഗ് എഫക്റ്റാണ് ആദ്യം തരുന്നത്. അതിന് ശേഷം മാത്രമേ നമ്മൾ സാമ്പാർ കൂട്ടി കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്തും എന്തിനാണ് നമ്മുടെ ഇലയിൽ ആദ്യം ഉപ്പ് കഴിഞ്ഞാൽ, ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ടാണ്, അത് കഴിഞ്ഞാൽ ഇഞ്ചി അച്ചാർ അല്ലെങ്കിൽ ഇഞ്ചി പുളി വയ്ക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ അവർ ഡൈജഷൻ. അപ്പോൾ ആദ്യം ഇഞ്ചി കൂട്ടി വേണം തുടങ്ങാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോന്നും കഴിച്ച് ആ പച്ചക്കറിയൊക്കെ കഴിച്ച് കഴിച്ച് വരുമ്പോഴത്തേക്കും ഈ ഒരു ചോറ് പിന്നെ അടുത്ത ചോറിടരുത്. സാമ്പാറിന് വേണ്ടിയിട്ട് ഈ ചോറിൽ തന്നെ ബാക്കിയുള്ള ചോറിൽ വേണം സാമ്പാർ ഒഴിക്കാൻ. എന്നിട്ട് കുറച്ച് ചോറൊന്ന് മാറ്റി വയ്ക്കാം. ലേശം പൊട്ടിക്ക് ആ ചോറ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പായസം കഴിക്കുക. പായസം കഴിച്ചതിന് ശേഷം മോര് കുടിച്ചു നോക്ക്. മോര്, ഐ മീൻ മോരെന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ നമ്മുടെ പുളിശ്ശേരി അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അത് കൂട്ടിയിട്ട് ആ ബാക്കിയുള്ള ഒരു ലേശം ഒരു പൊട്ടി, അതായത് ഒരു വായ്ക്കുള്ളത് ഉണ്ടാവുള്ളൂ, ആ ചോറ് കഴിച്ചു നോക്ക്. ആ ചോറ് കഴിക്കുന്ന സമയത്ത് രസം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനുശേഷം രസം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കുക അല്ലെങ്കിൽ കഴിക്കുക ഒരു ഒരു പിടി. എന്നിട്ട് ഇതെല്ലാം ആദ്യത്തെ ഒറ്റത്തവണ ഇട്ട റൈസിലാണ് കേട്ടോ, അതായത് ഒരു ഒന്നര രണ്ട് സ്പൂൺ മാക്സിമം ആ റൈസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കയ്യിൽ കുറച്ച് മോരും കൂടി വാങ്ങിച്ച് കുടിച്ചു നോക്കിക്കോ. ഒരു കുഴപ്പം വരില്ല റൈസിൻ്റെ കണ്ടൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ. ചോറ് വിത്ത് പരിപ്പ് പ്ലസ് നെയ്യ് ദെൻ സാമ്പാർ ദെൻ രസം ദെൻ പായസം കുറച്ച് തൈര് പ്ലസ് മോര് മോര് ഇതാണ് നമ്മുടെ ആർ കെയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. ആർ കെ പാമ്പൂർ, പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ചെറിയൊരു മാറ്റമുണ്ട്. സാമ്പാർ കഴിഞ്ഞ് രസമല്ല, സാമ്പാർ കഴിഞ്ഞ് പായസം, എന്നിട്ട് രസം അല്ലെങ്കിൽ മോരുകറി കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മറ്റേ പച്ചമോര്, അങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ദഹനം ശരിയാവില്ല. രസം കഴിച്ചിട്ട് പായസം കഴിച്ചാൽ ശരിയാവില്ല കേട്ടോ. അതിനകത്ത് ചെറിയൊരു ഒരു കുഞ്ഞു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി കറക്റ്റാണ്. കാരണം അതിൻ്റേതായ ചേരുവകൾ ഒക്കെ തന്നെ അതിൽ വരുന്നത് നമുക്ക് അതിനനുസരിച്ചിട്ടാണല്ലോ. രസം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഓർഡർ അങ്ങനെ വരുന്നത്. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, പായസം അല്ലേ ലാസ്റ്റ് കഴിക്കേണ്ടത്, അതെന്തിനാണ് ഇൻ ബിറ്റ്വീൻ കഴിക്കുന്നതെന്ന്. എന്നാൽ മാത്രമേ മത്തൊന്നും വരാതെ ഉറക്കമൊന്നും വരാതെ സുഖമായിട്ട് സുന്ദരമായിട്ട് ആ ഒരു സദ്യ കഴിച്ചിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇനി വരുന്ന ഈ ഒരു ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇത് മനസ്സിലാവും.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
8: റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: Brought to you by Safari, world class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
11: Hi Radio Suno listeners, njan ningalude Biju Narayanan.
12: You are listening to
11: Radio Suno. Ini kete kete oottu thura.

അല്ല അല്ല അല്ല, ഞാൻ ഇത് സമ്മതിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. പുറത്ത് എന്ത് ചൂടാണ്, 40 ഡിഗ്രിയിലും മുകളിലേക്കാണ് ചൂട് മിക്ക സ്ഥലത്ത്. എവിടെ പോയാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഹ്യൂമിഡിറ്റി ആവുമ്പോ എന്റെ പൊന്നെ ഒട്ടും ആലോചിക്കണ്ട. നടക്കാൻ പോയിട്ട് എന്തിന്, വണ്ടിയിലേക്ക്, വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അതും ഇല്ല. വെൽക്കം ബാക്ക്. തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഇനി എന്താണ് ഞാൻ അല്ല ഇല്ല എന്നൊക്കെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്ത മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്, ഡെയിലി വെതർ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആഫ്റ്റർനൂൺ, ഓക്കെ, സൺഡേ August 9, ഞാനൊന്നും കൂടി നോക്കി, ഇന്നത്തെ കാര്യം തന്നെയാണോ ഈ പറയുന്നതെന്ന്, ഇന്ന് ചെറിയ ചാറ്റൽ മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഇത്രേ. ഞാൻ ആലോചിക്കായിരുന്നു പുറത്ത് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, കാരണം എനിക്കിവിടെ ഓഫീസിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ടും ഈ ഒരു സ്റ്റുഡിയോയിലിരിക്കുന്നത് കൊണ്ടും അറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പുറത്താണല്ലോ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. അങ്ങനെ പുറത്ത് ഒരു മഴ വരും എന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഒരു സംഭവം നമുക്ക് തോന്നുമല്ലോ, ഒന്നും തോന്നുന്നുണ്ടോ? ഐ മീൻ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്താന്നുള്ളതൊന്ന് പറയട്ടോ. രാജേഷിന് ഇപ്പോൾ അത്ര ചൂടില്ലല്ലോ, ചൂടില്ലേ? അപ്പം രാവിലെ ഞാൻ വന്നപ്പോൾ ചൂടുള്ളത്, അപ്പം അത് ഞാൻ ഖത്തറിൽ തന്നെ അല്ലേ, അത് എനിക്ക് ചൂടായി തോന്നിയതാണല്ലോ. ദോഹയിൽ ദാ 40 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ കാണിക്കുന്നേ. രജീഷ് എവിടെയാണ്, സത്യം പറ, മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. ആ അപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വെറുതെ പറഞ്ഞതല്ല അല്ലേ. ആ അപ്പം ശരി, എന്നാൽ ഓക്കെ. അപ്പം പിള്ളച്ചൻ എന്നോട് പറയല്ല, സത്യം പറയാണ്. എന്തായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ മഴ പെയ്യാണെങ്കിലും. പക്ഷെ പ്രശ്നം, മഴ പെയ്തതിന് ശേഷം ഒരു 1.5 ചൂടങ്ങോട്ട് കൂടാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. സൽവാർ റോഡിൽ നിന്നാണ് ഇപ്പം ഈ പറയുന്നത്. അതെ കേട്ടോ, ഇന്ന് ചെറിയൊരു മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ ഇന്ന് കാലത്ത് മുതൽ ഞാൻ നോക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചോക്കുപ്പായുടെ മെസ്സേജ് ഉണ്ട്. ഇന്ന് സൂര്യൻ ഇവിടെ ഉദിക്കാൻ മറന്നു എന്നുള്ള കാര്യത്തിൽ, ആ ശരിയാണ്, ചെറുതായിട്ട് ഒരു വെയിൽ സാധാരണ ദിവസങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ലായിരുന്നു, അതാണ് സംഭവം. ഹ്യൂമിഡിറ്റി മഴയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ചെറിയൊരു ലക്ഷണം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. സ്മാർട്ട് യൂണിഫോം, ഓക്കെ, വെയിറ്റിംഗ് ഫോർ ദ റെയിൻ, ഷേക്ക് ഇസ്മയിൽ, വെയിറ്റിംഗ് ഫോർ ദ റെയിൻ ഒക്കെ ഓക്കെ. പക്ഷേ ഈ റെയിൻ പോയതിന് ശേഷം നമുക്ക് ചൂട് കൂടാൻ പാടില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ പണി പാല് വെള്ളത്തിൽ കിട്ടും, അതാണ് പ്രശ്നം. എന്തായാലും നോക്കാം നമുക്ക്. വണ്ടി കഴുകാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി കേട്ടോ. ഓക്കെ, വണ്ടി കഴുകാൻ ഇപ്പോൾ കൊണ്ടുപോണ്ട. ആൻഡ് ആർക്കി പാമ്പൂർ അടുത്ത ഫോട്ടോ അയച്ചിരിക്കുകയാണല്ലോ. എന്തായാലും എനിക്കിങ്ങനെ തൽക്കാലം ഒരു ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ, ഞാൻ മോർണിംഗ് സവാരിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിസീം അപ്പുണ്ണിയും എന്തായാലും നാളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഞാൻ ദ ഹോം ഡെലിവറി കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങൾ പറയാൻ സൺഡേ റിവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കൂ കേട്ടോ. ഞാൻ വൈകുന്നേരം 4 മണിയാകുമ്പോൾ തിരിച്ചെത്തുന്നതായിരിക്കും. അതുവരെ പോയിട്ടൊന്ന് ഒരു ചായ ഇനിയിപ്പോൾ കുടിച്ചിട്ട് കാര്യമില്ല, ചോറ് കഴിക്കാൻ സമയമായി. അതുകൊണ്ട് ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ജസ്റ്റ് 2 days before ഐ വാഷ് മൈ കാർ. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യവുമില്ല. മഴ പെയ്യട്ടെ, മഴ തിന്നി തിന്നി പെയ്യട്ടെ. അതെ, മഴ പെയ്യട്, മഴ പെയ്യട്, ആ സോങ്ങാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പാടി നശിപ്പിക്കുന്നില്ല, നല്ല പാട്ടിലേക്ക് പോകാം നമുക്ക്. മഞ്ചരി പാടിയ പാട്ടാണ്, ബ്യൂട്ടിഫുൾ സോങ്ങ് ഉണ്ട്. ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. സോ എവരി വൺ കീപ് ലിസ്ണിംഗ്.

0: നമസ്കാരം. ഞാൻ ഗായിക കെ എസ് ചിത്ര.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
4: Matinee Classics.

0: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
6: ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
7: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
7: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Good afternoon, good afternoon, good afternoon, listeners. Radio Suno 91.7 FM Matinee Mashup in the time. Sandeep aanu koode join cheyyunnathu. Studio clockil samayam da 2 mani kazhinju 2 minutum 36 second aavumbol pudhiya latest cinema visheshangalumayittanu njan ethunnathu. Ettom pudhiya weekil oru paadu energyodu koodi oru paadu cinemakal ingane wait cheyidirikkana. Kazhinja divasam njan paranja pole thanne nammal bayangaraayittu prepare cheyanda samayana, especially when it is a festival season. Cinema കാണാനുള്ള ആ ഒരു ആകാംക്ഷയും ആ ഒരു വൈബ്രൻസ് എന്നൊക്കെ പറയുന്ന കുറച്ചധികം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ഓണൻ വരാൻ പോകുമ്പോൾ റിലീസാകാനിരിക്കുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമുക്ക് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. സോ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇച്ചിരി മടി പിടിച്ചിരിക്കുകയാണെന്ന് അറിയാം. ആ മടിയൊക്കെ മാറ്റിയതേ എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജൊക്കെ അയച്ചു തുടങ്ങിക്കോളൂ. അത് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷ്, വെഡിങ് ആനിവേഴ്സറി വിഷ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ മെസ്സേജസ് കൂടി അയക്കേണ്ട ഒരു സമയമാണ്. എന്തായാലും അടിപൊളി ഒരു പാട്ടുമായിട്ട് നമ്മൾ ദേ അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ സിനിമയുടെ യാത്ര. ദിസ് ഇസ് മാറ്റനീ മാഷപ്പ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികൾ

0: 91.7 FM.
1: Qatar's favorite radio station.
0: Adi, ente birthday celebration enta chelavu ende?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി,
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: Hi everyone, this is Bharat here.
0: You're listening to
10: Radio Suno 91.7. Kete kete kutu kutu.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
3: വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായി. സോ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളിലേക്കല്ല ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്, ബട്ട് ദെൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ്. ഓഫ് കോഴ്സ് ഫിലിം ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണെങ്കിൽ പോലും കേൾക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ഗൂസ് ബംസ് വരുന്ന സംഭവമാണ് കേട്ടോ. തമിഴ് നടൻ സൂര്യയെ നായകനാക്കി വെങ്കി അക്ലൂരി ഒരുക്കുന്ന സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മമിത ബൈജു ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ചിത്രത്തിന്റെ കേരള പ്രീ റിലീസ് ഇവന്റിൽ സൂര്യയെക്കുറിച്ച് മമിത പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫാൻ ഗേൾ എന്ന നിലയിൽ വിശ്വനാഥ് ആൻഡ് സൺസ് കാണാൻ ഞാനും കാത്തിരിക്കുകയാണ്. പിന്നെ നേരെ മമിത കൊണ്ടുപോയത് നമ്മളെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്കാണ് കേട്ടോ. 2015 നടൻ സൂര്യ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് കൊച്ചി ലുലു മാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മമിത 8th class പഠിക്കുന്നത്, മമിതയുടെ ചേട്ടൻ 10th class. അന്ന് ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരും കൂടെ നടൻ സൂര്യയെ കാണാനായിട്ട് ലുലുവിലേക്ക് പോയി. എനിക്കും സൂര്യ സാറിനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എന്റെ പേരൻസ് വിട്ടില്ല. അന്ന് കോട്ടയത്തുനിന്ന് കൊച്ചി വരണം എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. അത് ടാസ്ക് ആയതുകൊണ്ട് എന്നെ വിട്ടില്ല എന്ന് പറഞ്ഞാണ് മമിത ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചേട്ടൻ സൂര്യ സാറിനെ കണ്ട് ഫോട്ടോ എടുത്ത് തിരിച്ചു വന്ന് അതെന്നെ കാണിച്ചപ്പോൾ ഉണ്ടായ വിഷമം, ഊഫ്, ആർക്കാണെങ്കിലും വിഷമം വന്നു പോവും മമിത ബൈജു. തീർച്ചയായിട്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ലൈഫിൽ നമ്മൾ ചിലപ്പോൾ നടക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ വലിയൊരു സംഭവമായിട്ടായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. ഇന്ന് തിയേറ്റർ വാൻഡ്രം ലുലു മോളില് നടൻ സൂര്യയുടെ നടിയായിട്ടാണ് മമിത ആ വേദിയിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. എന്തല്ലേ ഒരു സ്വീറ്റ് റിവെഞ്ച് ചേട്ടന് കൊടുത്ത പോലെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ലൈഫിൽ അത്രയും നമ്മൾ തീവ്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ. സോ കീപ് ഡ്രീമിംഗ് ഗൈസ്. ഇപ്പൊ നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കേണ്ട സമയമാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട്

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds nilinulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome once again. Welcome back to Radio Sono 91.7 FM. The Matinee Mashup in the Time. Sandeep aanu koodiyallathu. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പുതിയൊരു ചിത്രത്തിന്റെ അതും കുടുംബ പ്രേക്ഷകർക്ക് അധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. നിവിൻ പോളിയുടെ 51st ചിത്രം. മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസിന്റെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ടും പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിവിൻ പോളിയും ഗ്രീൻ റൂം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സിബി ചാവറയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കാന്താര ചാപ്റ്റർ 1 ഉൾപ്പെടെ കന്നഡ തെലുഗു ഇൻഡസ്ട്രിയിലെ നിറസാന്നിധ്യമായ രുക്മിണി വസന്താണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. കഴിഞ്ഞ ദിവസം ജെ ജെ ഹോ എന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ബേസിക് ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനിയും ചിത്രത്തെ പറ്റി അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
1: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
1: ഫയലിംഗ് എടുത്തോളൂ, വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
2: ആ ഫയൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
5: എനിക്കറിയാം എന്താ വരുമെന്ന്.
6: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
4: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
2: Once again, welcome back to Matinee Mashup. Sandeep aanu koodiyulladhu on Qatar's happiness frequency 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അതിനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. സംവിധായകൻ എന്ന നിലയിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു സംവിധായകൻ ലോകേഷ് കനകരാജ്. ഇപ്പതാ നായകനായിട്ട് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന ചിത്രത്തില് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ത്രില്ലടിപ്പിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനിങ് അതാ വേറൊരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലോകേഷ് കനകരാജിനെ നായകനാക്കി അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത DD എന്ന ചിത്രത്തെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ ചിത്രം വേറെ ലെവലാണെന്നുള്ളത് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ദ തുടക്കം വാസ് റിയലി റിയലി നൈസ്. കാരണം ആദ്യ ദിവസം തന്നെ കളക്ഷൻ ബോക്സ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ 6 crore ക്ലബിലേക്കാണ്. സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളത് അതിന്റെ ഒരു ജോണറും കാര്യങ്ങളും ആ ഒരു പോസ്റ്ററൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആരെങ്കിലും ചിത്രം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. നമുക്ക് അങ്ങടേക്ക് ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് സമയം അധികം തന്നെ കിട്ടാൻ പോകുന്നു. DD എന്ന ചിത്രം മിസ് ചെയ്യേണ്ട. ഒരു അപ്ഡേറ്റ് കൂടി തന്നുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Happiness Frequency. Now, available on Vodafone Shuf app.
1: ഇത്രയും ഡേറ്റിംഗ് കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ.
3: വചനങ്ങളിലൂടെ വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
0: You are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gyaadam vare vaigittu 5 mani mudal.
4: 917 evenings. Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
5: and
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Hi, this is your singer Rahul Nambiar.
9: Vasandamullai pole vandu.
8: You're listening to Radio Suno 91.7, Qatar's favorite radio station.
9: Favorite radio station.
8: Ketu ketu kootu koodam.
1: This is
10: Matine Masha.
1: Only on
0: Radio Suno 91.7 FM.
1: Brought to you by
11: Safari, world-class shopping experience, Doha, Qatar,
1: and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഇത് മാറ്റിനി മാഷിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ചില സിനിമകളുടെ റീവാച്ച് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പം ഭയങ്കരമായിട്ട് കാണാൻ തോന്നിയ ഒരു സിനിമയാണ് യോധ. യോധയുടെ ഒരു ക്ലിപ്പ് കണ്ടതാണ്. പിന്നെ അതിനുശേഷം ഞാൻ സിനിമ പോയി കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. അങ്ങനെ നിങ്ങളെ പിടിച്ചിരുത്തുന്ന, കണ്ടാൽ വീണ്ടും കാണാൻ തോന്നുന്ന ആ ചിത്രം ഏതാണ്? പെർട്ടിക്കുലർലി ഇപ്പൊ മനസ്സിലേക്ക് ഒരു മൂവി വന്നിട്ടുണ്ടായിരിക്കും. ആ മൂവീസ് ഒക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ, 5000917. എന്തായാലും ഈ ഒരു ടൈമിൽ കുറച്ചധികം നാളായിട്ട് എന്നെ തുടക്കം സിനിമയുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബദ്ധൻ ആദ്യ ദിവസത്തെ റിലീസൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും സംഭവങ്ങളൊക്കെ ഉഷാറാണ്. ശരിക്കും ആ ചിത്രത്തിന്റെ ഒരു USB എന്ന് പറയുന്നത് വിസ്മയ മോഹൻലാൽ തന്നെയായിരുന്നു. ആ ഒരു പേര് തന്നെയായിരുന്നു അല്ലെ. അതിന്റെ കൂടെ ലാലേട്ടിന്റെ എൻട്രി സിനിമയിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹൈപ്പിന് ഒരു കുറവുമില്ലായിരുന്നു. ഇറ്റ് വാസ് അറ്റ് ഇറ്റ്സ് പീക്ക്. ചെറുതായിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം കാണാനായിട്ട് സാധിച്ചത്. കേരളത്തിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം 86 ലക്ഷമാണ് കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആദ്യ ദിവസം കേട്ടോ. അത് കഴിഞ്ഞ് കർണാടകയിൽ നിന്ന് വെരി ഫസ്റ്റ് ഡേ 8 ലക്ഷവും, തമിഴ്നാട്ടിൽ നിന്ന് 3 ലക്ഷവും, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2.5 ലക്ഷമാണ്, 2.5 അല്ല ഓൾമോസ്റ്റ് 3 ലക്ഷവും ചിത്രം നേടിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 40 ലക്ഷമാണ് കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ഐ വുഡ് പേഴ്സണലി സേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദറ്റ് കളക്ഷൻ എന്നുള്ള, ശരിക്കും കളക്ഷന്റെ കാര്യമല്ല, സിനിമ അത്രമാത്രം ഗംഭീരാണെന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നുമില്ല. പ്രതീക്ഷിക്കാത്ത ഒരു വൺ ഓഫ് മൈ ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ്, രണ്ട് ലാലേട്ടൻ ചിത്രം ഒരുമിച്ച് കണ്ട ഒരു എഫക്റ്റ് ആയിരുന്നു ചിത്രം കണ്ടപ്പോ. തുടക്കം അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് വിസ്മയ മോഹൻലാൽ. അപ്പൊ തുടർന്നും ഇതേപോലുള്ള ചിത്രങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദ വാല്യൂ ഓഫ് മലയാളം സിനിമ ഇസ് ഗെറ്റിംഗ് ഹയർ ആൻഡ് ഹയർ. ഓഫ്, അടിപൊളിയല്ലേ, കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തോന്നുന്നില്ലേ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മാറ്റിനി മാഷിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: ബസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: You are listening to Radio Suno 91.7.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transfer.
2: Welcome once again. Welcome back to Matinee Mashup. Sandeep aanu koodiyulladu on Qatar's happiness frequency 91.7 FM. ഇതേ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമാകുന്നു. വീൽ മീറ്റ് ഓൺ 9:17 ഈവനിങ്സ്. പക്ഷെ പോകുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്ക് റീ വാച്ച് വാല്യൂ ഉള്ള സിനിമകളുടെ കാര്യം. ആൻഡ് ഏറ്റവും കൂടുതൽ എനിക്ക് വന്നേക്കുന്ന, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബട്ട് ദെൻ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് മണിച്ചിത്ര താഴെന്നുള്ള സിനിമയാണ്. ശരിക്കും ദ ക്ലാസിക് സിനിമ എന്ന് തന്നെ എടുത്തു പറയണം. കൊച്ചുകുട്ടികൾക്ക് പോലും കഥ അറിയാം, ഇപ്പോഴും അവരത് കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് ഭാഗം എപ്പോഴാണ് വരുന്നത്? ഇതൊക്കെ ഇന്നും ഏതൊരു കുട്ടിയും ആ ആദ്യ ഭാഗം കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ കാത്തിരിക്കുന്നതാണ്, ഒരു പക്ഷേ ആ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. ബട്ട് ഓഫ് കോഴ്സ് നമുക്കറിയാം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലം, അയ്യോ ശരിക്കും എന്തൊരു മൂവിയാണല്ലേ. അങ്ങനെ ക്ലാസിക് സിനിമകൾ ഒരുപാട് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് വൺ മൂവി അമംഗ് ദാറ്റ്. ഇതേപോലുള്ള ഒരുപാട് സിനിമകൾ എന്തായാലും ഉണ്ടാവട്ടെ, നല്ല സിനിമകൾ അല്ലേ, തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. ആൻഡ് 2026 കഴിഞ്ഞ വർഷത്തെ ആ ഒരു റെക്കോർഡ് നമുക്ക് തകർക്കാനായിട്ട് കൂടി സാധിക്കട്ടെ. വാട്ട് എവർ ഹാപ്പൻസ്, മലയാള സിനിമയിലെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ദ മാറ്റിനി മാഷപ്പിൽ സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. സി യു ഓൺ 9:17 ഈവനിങ്. ഈവനിങ് പാക്കലാം. ബൈ ബൈ.

ഗുഡ് ഈവനിങ് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM-ൽ സമയം 4 മണി കഴിയുമ്പോൾ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് ഒഫ്കോഴ്സ് സൺഡേ ആണ്, ഓഗസ്റ്റ് 9-ാം തീയതിയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഫിലിം വീക്കെൻഡ് കഴിഞ്ഞ് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല രസകരമായി നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി കാണാൻ നിരവധി സിനിമകളും ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ സൺഡേ റിവ്യൂയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ എനിക്ക് സൺഡേ റിവ്യൂവിൽ പറയാനുള്ള സിനിമ തുടക്കത്തിനെ കുറിച്ചിട്ടാണ്. മായാമോഹൻ

0: ഇരിക്കുന്ന എവിടേക്കോ നമ്മള് വിചാരിച്ചതിനും അപ്പുറത്തേക്ക്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദിസ് മച്ച്.
1: നല്ല രസമായിട്ട് പ്ലേ പറഞ്ഞിട്ടുണ്ട്, നല്ല കഥ പറഞ്ഞിട്ടുണ്ട്, നല്ല രസമായിട്ട്
0: സ്ക്രീൻ പ്ലേ നല്ല
1: രസമുണ്ട്. പിന്നെ പുള്ളിക്കാരിയും നല്ല രസമുണ്ട്. നമുക്കൊരു ഒരു മൊമെന്റിൽ ഗൂസ് പംസ് വരുന്ന ഒരു
0: സംഭവം.
1: പിന്നെ പടം ഹൈ ആണ്
0: ഉറപ്പായിട്ടും. ഞങ്ങൾ പറയായിരുന്നു ഒരു ടിപ്പിക്കൽ നായിക ഒരു കോൺസെപ്റ്റ് ഒക്കെ എന്തായാലും മലയാളത്തിൽ മാറിക്കഴിഞ്ഞു. ഓൾറെഡി ബാക്കിയുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു. അതിൽ നിന്നും ഭയങ്കര വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ലുക്സ് വൈസ് നോക്കുമ്പോ. പക്ഷേ എങ്ങനെയാണ് കഴിവുണ്ടോ എന്നാണ് നമ്മൾ പൊതുവെ നോക്കാറുള്ളത് മലയാളത്തില്. അത് തുടക്കത്തിലേക്ക് നമ്മൾ ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചെന്നെല്ലാം കഴിഞ്ഞ അവിടെ ചെന്നപ്പോലെ ആക്ഷൻ
1: അച്ഛന്റെ മോളെ തന്നെ
0: പിന്നെ അതിനുപരി അയ്യോ ലാലേടനെ കണ്ടപ്പോ സീലിന്റെ മുഖം കണ്ടായിരുന്നു.
1: നമുക്കത് നമ്മളൊരു ഒരിക്കലും ഒരു ആ ഒരു സ്ഥലത്ത് പ്രതീക്ഷിക്കുന്നില്ല പുള്ളീനെ. അപ്പൊ ആ ഒരു സ്ഥലത്ത് കണ്ട് പിന്നെ ലുക്ക് എന്ന് പറഞ്ഞാല് ഭയങ്കര ലുക്ക്,
0: ഭയങ്കര
1: സോഫ്റ്റ്
0: ആയിട്ടുള്ള അല്ലേ.
1: ആ ഒരു ക്യാപ്പും കണ്ണടയൊക്കെ ഇട്ടിട്ട് ആ ഒരു മാലയും
0: എനിക്ക്
1: നല്ല രസം,
0: ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാച്ച് ഊരിട്ട് ഇതൊന്നും പിടിച്ചേ
1: എനിക്ക് മോനെ വാച്ച് കാർട്ടിയറാണ് പറയുന്ന സാധനം ആ ഡയലോഗ് പറയുന്നു വിചാരിച്ചു.
0: പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ ഹൈപ്പ് കൊടുക്കാതെ ഭയങ്കര സിമ്പിൾ എൻട്രിയില്
1: അതെ നല്ല നല്ല രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തിന്.
0: അതെ
1: ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് ഭയങ്കര പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു സംഭവം കിട്ടില്ല. പക്ഷെ നല്ല രീതിയില് ഒരു ഒരു ലെവലില് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അത് നമുക്ക് കാണാൻ പറ്റിയത്.
0: അതെ എനിക്ക് ലാസ്റ്റ് ഫൈനലിലേക്കൊക്കെ എത്തിയപ്പോ ആ ക്ലൈമാക്സ് സീനൊക്കെ എത്തിയപ്പോ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ എങ്ങനെയാ ഒരു ഓന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റടിക്കല്ലേ. പക്ഷെ ഇത് ആളുടെ ഓരോ കത്തിക്കുത്തിന് നമ്മള് അങ്ങനെ നമ്മള് ഭയങ്കര റിയാക്ഷൻ നമ്മളിൽ വന്നു പോയിരുന്നു.
1: സെയിം ഷോട്ടിനെ മോഹൻലാൽ ചെയ്തു, അതിനെ ക്ലൈമാക്സിൽ മോള് ചെയ്യുന്നു.
0: അതെ അങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ എനിക്ക് തോന്നിയത് ഇപ്പൊ മായ മോഹൻലാലിനാണെങ്കിൽ പോലും ഭയങ്കര ഇന്റർവ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ വന്നിട്ട് ആളുടേതായിട്ടുള്ള ഒരു ബബ്ലിനെസ് കൊണ്ട് കുറെ ആൾക്കാർ പല വിമർശനങ്ങൾ പറയുന്നു, പല രീതിയിലൊക്കെ പറയുന്നു. ബട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര പാവം ആളുടെ ആ ഒരു ഇന്നസെൻസ് ഉണ്ട് ആ സിനിമയില് അല്ലേ.
1: അതേ സാധനം തന്നെയാണ് റിയൽ ലൈഫിൽ ഉള്ളത്,
0: റിയൽ ലൈഫിൽ ഉള്ളത്
1: ഓപ്പോസിറ്റും കാണുന്നുണ്ട് എന്നുള്ളതിന്റെ
0: അത്രേ ഉള്ളൂ. പക്ഷെ ആ ഇന്നസെൻസ് കൊടുത്തത് കൊണ്ടാന്ന് തോന്നുന്നു കംപ്ലീറ്റ് വേരിയേഷൻ നമുക്ക്
1: കിട്ടിയത്
0: അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക്
1: അത്രയും ടെൻഷൻ ഉണ്ട് അത് ആ ഒരു സമയത്ത് അത്രയും ടെൻഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു മൊമെന്റിൽ നമ്മളെല്ലാരും ഓ
0: അതെ ആ ഒരു ടെൻഷൻ കൊണ്ടുവരാൻ കാരണം ആശിഷ് തന്നെയാണ്.
1: ആന്റണി
0: പെരുമ്പാവൂരിന്റെ മകൻ ഇത്രയും അഭിനയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല.
1: ഷൈലെന്നൊക്കെ പറഞ്ഞ രക്ഷയില്ല,
0: അങ്ങ് വെറുത്തു പോകും, ദേഷ്യം വന്ന്
1: പോയോ ടെൻഷനായി പോകും, ഭയങ്കര ടെൻഷനായി പോകും.
0: അതെ
1: എന്താ ചെയ്യുന്ന അറിയില്ലല്ലോ പുള്ളി.
0: സിനിമ തുടങ്ങുന്ന തന്നെ ആളിലാണ്, ആ ഫസ്റ്റ് ഷോട്ട് തുടങ്ങുന്ന മുതൽ ആളിലാണ്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെ പോകുന്നത്. ഇതിനിടയിൽ ആന്റണി പെരുമ്പാവൂർ ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. അതെ ജസ്റ്റ് ഒരു നോർമൽ സീനിൽ വന്നു പോയി എനിക്ക്. പക്ഷെ എന്തോ ഭയങ്കര രസമായിട്ടുള്ള ഇവർ രണ്ടുപേരും അതേപോലെ ഇങ്ങനെ ഒരേ ഇതില് കൊണ്ടുപോയി അല്ലേ, നല്ല രസമായിട്ട്. അതെ ബാലൻസിൽ കൊണ്ടുപോയി. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശിഷിന് കൂടുതൽ ഡയലോഗുകളില്ല,
1: വളരെ ഒന്നോ രണ്ടോ അങ്ങനെ എന്തോ ഉള്ളൂ.
0: അതെ അതെ ആ ഡയലോഗ് ആണെങ്കിൽ തിരിച്ചടിക്കുന്നുണ്ട് മായ.
1: അതെ അതെ
0: അല്ലാതെ വലിയ ഡയലോഗുകളില്ല. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ ഒരു അസാധ്യ തുടക്കമായിരുന്നു. നമുക്ക് അപ്പു അഥവാ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രണവ് മോഹൻലാലിന്റെ തുടക്കം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഗംഭീര തുടക്കമായി.
1: അതെ അതെ ഭയങ്കര തുടക്കം
0: അല്ലേ.
1: പിന്നെ
0: ആദ്യ സിനിമ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ട ഓർമ്മയില്ല,
1: ഒരു തവണ കണ്ടിട്ടുണ്ട് മുന്നേ.
0: അതെ അതെ അതെ പക്ഷെ അത് വെച്ച് നോക്കുമ്പോ
1: ഭയങ്കര
0: അതെ അതെ. എന്തായാലും എനിക്ക് എന്റെ ഫൈനൽ സീൻ വരെ ഇഷ്ടപ്പെട്ടു. അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ സ്പോയിലർ ആയിപ്പോ, അതാ പ്രശ്നം. ഞങ്ങൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാനും പറ്റത്തില്ല. ബട്ട് ജൂഡ് ആന്റണി
1: രസമായിട്ടെടുത്തു എനിക്ക്. പകുതി ഓംശാന്തി ഓശാനന്റെ ഒരു സംഭവം ഉണ്ട്, ഹരിതാഭയും പച്ചപ്പൊക്കെ ഉണ്ട്.
0: അതെ
1: അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാസം.
0: സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഭയങ്കരമായിട്ട് നസ്രീന്റെ ഒരു അതിലെ ക്യാരക്ടറും അതുപോലെ തന്നെ ഇതിലെ മായയുടെ ക്യാരക്ടറും വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ പക്ഷെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല,
1: കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് സംഭവങ്ങൾ തന്നെയാണ്.
0: അതെ
1: മറ്റേത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു
0: പടം,
1: നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാന്നുള്ളത്.
0: അതെ
1: വേറൊരു ടൈപ്പ് സാധനമാണ്.
0: അതെ അതെ
1: രസമുണ്ട് നല്ല. നമുക്ക് ഇതും
0: ഉറപ്പായിട്ടും റീവാച്ചബിൾ ആണ്. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണൂ. അടിപൊളി ആക്ഷൻ ഒക്കെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു സാധനം കേറും.
1: അതെ, ഫാമിലീസിനും,
0: അതെ ഫാമിലീസിനും എല്ലാവർക്കും. കാരണം ഇത് പെൺകുട്ടികളുടെ സേഫ്റ്റി
1: കാണേണ്ട ഒരു പടം കൂടിയാണ്.
0: ഉറപ്പായിട്ടും.

0: കൂടിയുള്ള സംഭവങ്ങൾ.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഒന്ന് കാണുക. അന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ച പോലെ കാല് പൊക്കി ഒരു ചവിട്ടോ അടിയോ ഉണ്ടോ, എന്റെ അത്ര പൊക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എന്നിലും കൂടുതൽ പൊക്കി എന്നുള്ള രീതിയിലാണ് ലാലേട്ടന്റെ കാല്. എന്റെ പിള്ളേരെ
0: തൊടുന്നോടാ. സ്ക്രീൻ പ്രസൻസ് ഭയങ്കര രസാട്ടെ അവരുടെ. നല്ല, അതായത് സ്ക്രീനിൽ പുള്ളിക്കാരുണ്ടെങ്കിൽ വേറെ ആരെയും നമ്മൾ നോക്കില്ല.
1: അതാണ്
0: മോഹൻലാലിന്റെ സെയിം ആ ഒരു സംഭവം പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്
1: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ഇത്രയും നല്ലൊരു ഒരു ഗുഡ് യുനോ സ്റ്റാർട്ട് കിട്ടുക എന്ന് പറയുന്നത്. ആൻഡ് അഫ്കോഴ്സ് ഇനിയും ഒരുപാട് സിനിമകൾ വരാനായിട്ടിരിക്കുന്നു. അതിലൊക്കെ തന്നെ നല്ല രീതിയിൽ ഷീ മൈറ്റ് ഇംപ്രൂവ് എ ലോട്ട്, ബിക്കോസ് ആളുടെ ഒരേ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് മലയാളമാണ്.
0: മലയാളം
1: അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ
0: സെറ്റാണ്.
1: കല്യാണിക്കും ഇതേ പ്രശ്നമായിരുന്നു ലാംഗ്വേജ്, ബട്ട് ആളും പിക്ക് ചെയ്തു. അതെ അതെ, അതുപോലെ തന്നെ മിക്കവാറും അതിലപ്പുറം ലാലേട്ടന്റെ അല്ലേ മോള്, പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? അതാണ്. അതുകൊണ്ട് തന്നെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണൂ. സണ്ണി റിവ്യൂവിൽ തുടക്കം കണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതേ നീ, എല്ലാ ദിവസവും.
1: ഞാൻ എന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha,
5: brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് ഒരുപാട് പേരിങ്ങനെ നോക്കി കണ്ട് നടക്കുന്ന സമയമാണിപ്പോൾ. അതിൽ തന്നെ നമ്മൾ കുറച്ച് മുൻപ് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, എന്തായാലും മറ്റൊരാളുടെ തുടക്കത്തെക്കുറിച്ചിട്ടും കൂടി പറയണം. ഡിറക്ടറിൽ നിന്നും ആക്ടറിലേക്ക് എത്തുന്ന സമയത്ത് അതിഗംഭീര തുടക്കമാണ് ലോകേഷ് കനകരാജ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നത്. അഫ്കോഴ്സ് അതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഭയങ്കര വയലൻ്റ് ആണ് സിനിമ, അത് മാത്രമുള്ളൊരു പ്രശ്നം. ഞാൻ പറഞ്ഞത് ഡി സി എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഡി സി നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് നല്ല അഭിപ്രായം വരികയാണ്. ഞാൻ ചിലയിടത്ത് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയെക്കുറിച്ച് പറയുന്നത് പ്രണയവും പ്രതികാരവും ഒക്കെ തന്നെ ഉള്ള ഒരു നായിക, നായികയുടെ കൂടെ രക്ഷകനായിട്ട് എത്തുന്ന ഒരു നായകൻ, അതിൻ്റെ കൂടെ നടക്കുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെ ആയിട്ട് അടി പിടി ആകെ മൊത്തത്തിൽ പ്രശ്നമൊക്കെ ആയിട്ടുള്ള ഒരു തമിഴ് ചിത്രം ഇതായിരുന്നു. പക്ഷെ ഇതിന് എന്തുകൊണ്ടാണ് ഒരു ഒരു വെറൈറ്റി ഫീല് കൊണ്ടുവരുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹീറോ ആൻഡ് ഹീറോയിൻ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. എന്തായാലും ഓപ്പണിംഗ് ഡേ തന്നെ ഏകദേശം 5.7 crore വേൾഡ് വൈഡ്, അതിൽ തന്നെ 4.1 ഇന്ത്യയിൽ നിന്നും വാരി കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സെക്കൻഡ് ഡേയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ 7 crore എത്തിയിരിക്കുകയാണ്. അങ്ങനെ ടോട്ടലി ഒരു 13 crore എത്തിയിരിക്കുന്ന ഒരു നല്ലൊരു ഒരു തുടക്കം തന്നെയാണ്. ലോകേഷിനെ സംബന്ധിച്ച് നല്ലൊരു ആക്ടിംഗ് രീതിയിൽ നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെയാണ്. എനിവേ, നമുക്ക് ഈ ഒരു സിനിമ ഞാൻ കാണാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കണ്ടവരുണ്ടെങ്കിൽ പറയൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ മറ്റൊരു ചിത്രം കൂടി ഇറങ്ങിയിട്ടുണ്ട്, മാധവൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. അതിനെക്കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ്, സ്റ്റേ ട്യൂൺ കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
5: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Hi, this is Gautam Vasudev Menon.
2: You are listening to
6: Radio Suno 91.7, and this is Qatar's favorite radio station.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. മാറ്റിനി മാഷപ്പിൽ നമ്മൾ ഇന്ന് സൺഡേ റിവ്യൂ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ സിനിമയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കറ്ററി പോലെയൊക്കെ സിനിമകൾ ചെയ്തിട്ട് എഗെയിൻ അതുപോലെ അതിലും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പടി മുകളിലേക്ക് ഒരു ബയോഗ്രാഫിക്കൽ ഡ്രാമ, അതും ഒരു ഇൻവെന്റർ ആയിട്ടുള്ള ജി ഡി നായിഡു എന്ന് പറയുന്ന ഗോപാലസ്വാമി ദൊരൈസ്വാമി നായിഡുവിന്റെ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു സിനിമയുമായിട്ടാണ് മാധവൻ എത്തിയിരിക്കുന്നത്. എഗെയിൻ ഭയങ്കര രസകരമായിട്ടാണ് ആ ഒരു സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തന്നെയായിരുന്നു. ഈവൻ ഇവിടെ നിസയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി കാണണമല്ലോ, ഒന്ന് എനിക്ക് കാണാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്, ഒന്ന് പോയി കാണണം. പക്ഷെ സമയം കിട്ടിയില്ല. ഈ ഒരു വീക്കെൻഡിൽ ആകെ തുടക്കം മാത്രം കാണാനാണ് ടൈം കിട്ടിയത്. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. എന്തായാലും ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒക്കെ തന്നെ ഒരു റിവ്യൂ കാര്യങ്ങളും നോക്കുമ്പോൾ ദ കരിയർ ബെസ്റ്റ് ഓഫ് മാധവൻ എന്നാണ് പറയുന്നത് ഈ ഒരു ബയോപിക്ക്. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ഒരു പ്രതീക്ഷ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൽ ഒരുപാട് ഒരു ജേർണി പറഞ്ഞു പോയിട്ടുണ്ട്. റോക്കറ്ററി ഇഷ്ടപ്പെട്ട എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ദാറ്റ് ഇസ് ഓൾസോ കൈൻഡ് ഓഫ് ലൈക്ക് ഒരു ബയോപിക് തന്നെയാണ്. ആൻഡ് ഇറ്റ് ടേക്സ് ലൈക്ക് യു നോ ത്രൂ ദാറ്റ് പേഴ്സൺസ് ഹോൾ ലൈഫ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് റോക്കറ്ററി. അതുപോലെ തന്നെ ഇതിലും ഇറ്റ്സ് എ ലെങ്തിയർ ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ലോങ് ആണ്. അറ്റ് ദ സെയിം ടൈം എല്ലാ ആസ്പെക്റ്റുകളും ഫിനിഷ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. എനിവേ, ഐ എം സോ എക്സൈറ്റഡ് ടു സീ ദാറ്റ്. നിങ്ങളും എന്തായാലും അത് കണ്ടു നോക്കൂ. അതിൽ ഭയങ്കര ഒരു വെറൈറ്റി ഫീല് വരുന്നുണ്ട്. ട്രെയിലർ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കൂട്ടോ ട്രെയിലർ. ആൻഡ് ഈ ഒരു വീക്കെൻഡിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് കാണാനായിട്ട് സമയം കണ്ടെത്തുക. ഇതോടെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് സിനിമകളോട് സിനിമകളാണ്. ഓരോ ആഴ്ചയിലും സിനിമകൾ പുതിയത് റിലീസ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ജസ്റ്റ് ഗെറ്റ് റെഡി, ബിക്കോസ് ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ കാണുമല്ലോ, അതാണല്ലോ നമ്മുടെ ഇത് സ്പെഷ്യാലിറ്റി. എനിവേ, എനിക്കിപ്പോൾ തൽക്കാലം ഈ ഒരു മാറ്റിനി മാഷ് പോയിന്റ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ 917 ഈവനിങ്സിൽ സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ എവരിവൺ ടേക്ക് കെയർ, ടാറ്റ, ബൈ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudengi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome once again. Welcome back. എന്ന് പറയാനുള്ള റീസൺ ഇസ് ബിക്കോസ് ദ ഹോം നമ്മുടെ മാറ്റണി മാഷബിൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നേരെ ഞാൻ 917 ഈവനിങ്സിലേക്ക് എത്തുമ്പോൾ ഒത്തിരി വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓഗസ്റ്റ് 9 ഞായറാഴ്ച ദിവസം ഏറ്റവും അടിപൊളിയായിട്ട് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 3:15. അങ്ങനെ ഇതാ മനോഹരമായിട്ടുള്ള മറ്റൊരു ഡേ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോഴേ, ഐ മീൻ ഈവനിങ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഈവനിങ് സമയം. നമ്മുടെ വർക്കിൽ നിന്നും ഹെക്റ്റിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നൊക്കെ ഒരു എന്താ എക്സാക്ട്ലി ഒരു കംപ്ലീറ്റ് ബ്രേക്കാണ് കിട്ടുന്നത്. ആ ഒരു ബ്രേക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടും ഭയങ്കരമായിട്ടുള്ള എനർജറ്റിക് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ബേസിക് ഫാക്ട്. ഇത് ഓഫീസിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൂസ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫീസിൽ പ്രിയപ്പെട്ട ഒരു കോവർക്കർ, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് ഹെൽപ്പ് ചെയ്യും, ആൻഡ് ഓഫ് കോഴ്സ് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചോളൂ. ഈവനിങ് സമയം ഒരു ചായ കുടിക്കാൻ അവരെയും കൊണ്ടുപോകേണ്ട ദിവസമാണ്. സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ദെൻ യെസ്, നിങ്ങളുടെ വിശേഷങ്ങൾ കൂടി അറിയാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ 5000-917-ലേക്ക്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ പോന്നോട്ടെ. ഐ എം വെയ്റ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ഓൺ എനർജി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:19 യു ഹാവ് ടേൺഡ് ഇൻടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: Hi, I'm Rijisha Vijayan.
6: You're listening to
5: Radio Suno 91.7 FM.

0: എന്റെ ഹല റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
1: എന്ത്?
0: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ആ ഫ്രീ ആയി കിട്ടിയത്.
1: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
0: അതെ നീ, എല്ലാ ദിവസവും.
1: ആഹാ, ഞാനെന്താ എന്റെ ഹല നമ്പർ റീചാർജ് ചെയ്യുക.
2: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
3: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. 917 evenings.
5: Welcome once again, welcome back to Radio Sonora 91.7 FM. 917 evenings in the time. Sandeep aanu koode ullathu. Namukku evening time wishesumayittokke ingane message varunnu fast. Good evening wishes parannittund. Arun good evening, and also Rajesh good evening parannittund. Akhil good evening, Shehin good evening parannittund. Amit, Naushad good evening wishes inde kooda thanne oru birthday wishes koodi arikkunnu. Jason's birthday aanu. Jason ende friend aanu, Qatar-il aanu ullathu. So Jason na ettavum adivali aayittulla oru birthday wishes koodi wish cheyunu from the entire team of Radio Suno. Happy birthday.

അങ്ങനെ ഇന്നത്തെ ദിവസം ആ ഒരു വിഷിലോട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ് നമ്മളല്ലേ. ഒത്തിരി വിഷസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ടുള്ളത് ചായ കുടിച്ചുവെന്ന് മെസ്സേജ് ചോദിക്കുന്നുണ്ട്. വിപിൻ ചായ കുടിച്ച് ഞാൻ ഉഷാറായിട്ടിരിക്കുകയാണ് അവിടെ, അങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. ഓഗസ്റ്റ് 9 ഞായറാഴ്ച ദിവസം ലൈഫിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കൊരു സൗഹൃദം വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ഓഫീസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ദാറ്റ് വൺ കോ വർക്കർ, ഇൻ്റർനാഷണൽ കോ വർക്കിംഗ് ഡേ ആണ്. സോ അത്രയും നന്നായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന്, ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്ത് രാത്രി ഓവർ ടൈം ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അത്ര നമ്മൾ ബുദ്ധിമുട്ടുന്നു, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്ന് അളിയാ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ ആലോചിക്കേണ്ട ഒരു ദിവസമാണ്. ലെറ്റ്സ് നോട്ട് കോൾ ദെം കോ വർക്കേഴ്സ്. ഇൻ്റർനാഷണൽ കോ വർക്കർ ഡേ ആണെങ്കിൽ പോലും കോ വർക്കർ എന്നതിലുപരി നമ്മുടെ ഡെയിലി ബഡി, ഓഫ് കോഴ്സ് നമ്മൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഡെയിലി ബഡി ആയിരിക്കും നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് ഫോർ എ ലോട്ട് ഓഫ് തിങ്സ്, ഓഫീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഇടയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞ് വീട്ടിലെ കോൺവെർസേഷൻസ്, പേഴ്സണൽ കോൺവെർസേഷൻസ്, അതൊക്കെ തന്നെയാണ് ഒരു എസൻസ് എന്ന് പറയുന്നത് അല്ലേ, മുന്നോട്ട് നമ്മുടെ ആ ഒരു വർക്കിൽ എൻകറേജ് ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്ന് ആ ഒരു ബെസ്റ്റ് കോ വർക്കറുമായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആ സുഹൃത്തുമായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ. ഓഗസ്റ്റ് 9 ഇന്റർനാഷണൽ കോ വർക്കിംഗ് ഡേ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി മാത്രമല്ല ഓഫ് കോഴ്സ് അവർ ചെയ്യുന്ന കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു ചെറിയ ഒരു അക്നോളജ്മെൻറ്റ്, ഈ ഒരു അക്നോളജ്മെൻറ്റ് മതി ലൈഫ് ലോങ് ഈ ഫ്രണ്ട്ഷിപ്പ് നീണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ്സ് ചെർച്ച് ചെയ്യേണ്ട സമയം കൂടിയാണ്. ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ടതാ ഞാൻ പോകുന്നത് ഒരു അടിപൊളി പാട്ടിലേക്ക്. ദേസി ബോയ്സ് എന്ന സോങ് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome once again. Welcome back to Radio Sun 91.7 FM 917 Evenings in the Time. Sandeep Aanu koodeyullathu. Ivadha oru velliya message ingane vannittundu. Aa oru message like valareyadhigam wait cheyidirikkunna message. Adana pettanu vannathu. Anees Hamid aanu message achikkunnathu. Message ingeyana. Hi, good evening. Sugamaano, sugayittirikkunnu Anees. Innende kootukaranum cousinum cousin brotherumaya റംഷീർ ഉസ്മാൻ മുഹമ്മദ്. ഓക്കെ, റംഷീറിൻ്റെ 9-ാമത്തെ വിവാഹ വാർഷികമാണ്. റംഷീറിനും അതേപോലെ റസ്മിന, റസ്മിന എന്ന് തന്നെയല്ലേ പേര്, ഓക്കെ, റസ്മിനയ്ക്കും ഒരു അടിപൊളി വിഷസ് പറയണം റേഡിയോ സോണോയിലൂടെ. ആൻഡ് ഓൾസോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടി നല്ലൊരു പാട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. മുന്തൽ മൂക്ക് വാട്സപ്പ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് വന്നേക്കുന്നത്. അനീസ് ഹമീദാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വിഷസ് ദാ നമ്മൾ അറിയിക്കുകയാണ്. 9-ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന റംഷീറിനും റസ്മിനയ്ക്കും വേണ്ടി അടിപൊളിയൊരു വെഡിങ് ആനിവേഴ്സറി. Wishes happy wedding anniversary. ഇങ്ങനെയുള്ള സന്തോഷമുള്ള വിഷസൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിൽ, എക്സ്ട്രാ സന്തോഷം. അപ്പോൾ ആ ഒരു എക്സ്ട്രാ സന്തോഷം കൊണ്ടുവന്ന അനീസ് ഹമീദേദാ, ഇന്നത്തെ ദിവസം യു മെയ്ഡ് മൈ ഈവനിങ്. ഇതേപോലുള്ള വിഷസൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അയക്കാനായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ 5000-00917. അത് മാത്രമല്ല, നമുക്കിനി ഗെയിം സെഗ്മെൻറ്റിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ റെഡിയാണ് ചോദ്യങ്ങളൊക്കെ. ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്നൊരു ഓർമ്മപ്പെടുത്തലൂടെ ചെയ്തോട്ടെ. എവ്രി സിംഗിൾ ഡേ ഈ ഒരു കാര്യം മറന്നുപോയാൽ ശരിയാവില്ല.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: ഓഫ് കോഴ്സ് ഈ ഒരു പോയിന്റ് ഓഫ് ടൈം വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്. ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ആ ഒരു അപ്ഡേറ്റോടുകൂടി ഞാൻ പോകുന്നത് അൻസൽ ഹബീബിൻ്റെ മെസ്സേജിലേക്ക്. ഹലോ സന്ദീപ്, ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ല അൻസൽ ബ്രോ. എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്ന് ഉഷാറാവണം. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് എന്തായാലും ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ എനർജി കൂട്ടാനായിട്ട് ഒരു അടിപൊളി പാട്ട് കമ്മിങ് ആവും ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: കത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി
2: മന്തി മദ്ബി മദ്ഫൂൻ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: Hi, this is Prithviraj. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതിന് സാറേ ശീലം.
4: You are listening to Radio Suno.
3: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Sonar 91.7 FM 917 Evenings in the Time. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം നമ്മളത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ശരിക്കും ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ വളരെ പോസിറ്റീവായിരിക്കണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സംഭവമാണ്. ശനി ബ്രോ, ദേ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? എന്തൊക്കെയാണ് വിശേഷം? ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ, സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കൊരു പാട്ടായാലോ എന്ന് ചോദിച്ചിട്ട് ാണ് ശനി ബ്രോയുടെ രണ്ടാമത്തെ മെസ്സേജ് വന്നിട്ടുള്ളത്. സുഖമായിട്ടിരിക്കുന്നു അൽഹംദുലില്ല എന്നുള്ള മെസ്സേജ് തിരിച്ചയച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സജഷൻ കണ്ടിട്ടുണ്ട് ശനി ബ്രോ. ഞാൻ ആ പാട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഐ ഗെറ്റ് ബാക്ക് ടു യു. അങ്ങനെ ഇതാ ഓരോരുത്തർ സജഷൻ ചോദിച്ചിറങ്ങുന്നത്. ഈ സജഷൻ ചോദിക്കുന്നത് പ്രത്യേകിച്ചും പുറത്തെ ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. ഒരുപാട് നാളായിട്ട് ഒരു മഴ കിട്ടും കിട്ടും കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ, അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു ഒരു ആഴ്ചയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെ മഴയ്ക്കുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ലെറ്റ്സ്
6: ഗെറ്റ് എൻ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്.
5: ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഈ സമയം എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളാണ്. ഓഫ് കോഴ്സ് ഈ ഒരു സമയം നമ്മുടെ ഓഗസ്റ്റ് 9-ാം തീയതി രാത്രിയോടടുപ്പിച്ചൊരു മഴയ്ക്കുള്ള സാധ്യത എന്തായാലും ഉണ്ടെന്നുള്ളത് പറയുന്നു. തണ്ട്രി റെയിൻ ഇൻ സം ഏരിയാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹേസ്റ്റി മിസ്റ്റി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരും. മഴയത്ത് വീടിൻ്റകത്ത് കയറിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര അങ്ങടക്ക് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. മഴ എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ദെൻ ഫസ്റ്റ് റെയിൻ ആയതുകൊണ്ട് ഓൾവേസ് ഹാസ് ടു ബി വെരി വെരി കെയർഫുൾ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് അലർജിയും പ്രോബ്ലംസും ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. സോ ബെറ്റർ ദൂരെ നിന്ന് ആ മഴ ആസ്വദിക്കുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് റെയിൻ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഫസ്റ്റ് റെയിൻ അല്ലേ. ആ ഒരു കാര്യം കൂടി ഓർമ്മിക്കുമ്പോൾ ഖത്തറിൽ നടക്കുന്ന ഓരോ ഇവൻറ്റുകളും തന്നെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഖത്തർ എയർവേസിനെ ഒഫീഷ്യലി ഇതാ നമ്മുടെ ബോട്ട് ഷോയുടെ ആ ഒരു ഒഫീഷ്യൽ പാർട്ട്നേഴ്സാക്കി മാറ്റിയതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ള വിശേഷം എന്ന് പറയുന്നത്. ബോട്ട് ഷോ 2026 ഇത്തവണത്തെ എഡിഷൻ എന്ന് പറയുന്നത് ബിഗർ ആൻഡ് ഗ്രാൻഡിയർ എന്ന് എടുത്ത് പറയണം. കാരണം ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ഓരോരോ ആക്സസിബിലിറ്റി ആൻഡ് ഓൾസോ ടെക്നോളജി ഒക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു തേർഡ് എഡിഷൻ ഓഫ് ഈ ബോട്ട് ഫെസ്റ്റിവൽ അടിപൊളിയായിട്ട് തന്നെ 2026 ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടു ആൻഡ് ഫ്രോ ട്രാവൽ പ്ലാൻ ചെയ്യാനുള്ളവർക്കൊക്കെ ഖത്തർ എയർവേസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫോർ ദ വൺസ് ബുക്കിംഗ് ഇൻ ഖത്തർ എയർവേസ് ഒരു സ്പെഷ്യൽ പ്രൊമോ കോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു എന്താണ് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ സ്പെഷ്യൽ ഓഫേഴ്സ് പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഈ ഒരു ഖത്തർ എയർവേസിൻ്റെ പേജിൽ കയറുമ്പോൾ തന്നെ നമുക്ക് പേജ് കാണാനായിട്ട് പറ്റും ഏതാണ് പ്രൊമോ കോഡ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് അൺടിൽ നവംബർ 7 വരെ ഈ ബുക്കിംഗ്സ് പോസിബിൾ ആണ് എന്നുള്ളത് ഇപ്പോൾ ദേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: Seven evenings.

സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 6:15. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഈവനിങ്, അതിലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്രണ്ട്സുകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഹാങ് ഔട്ട് ചെയ്യുന്ന സമയമായിരിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു കോവർക്കറുമായിട്ട് പുറത്തുപോയി ഒരു ചായയൊക്കെ കുടിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ചെറിഷ് ചെയ്യേണ്ട സമയമാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വർക്ക്. വർക്ക് സ്പേസിൽ മാത്രമല്ലല്ലോ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ആ ഫ്രണ്ടുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ദേ വിൽ ബി എ ലോട്ട് ഓഫ് പേഴ്സണൽ കണക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കി എടുക്കേണ്ടത്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആ ഒരു പേഴ്സണൽ കണക്ഷൻ തന്നെയാണ്. അപ്പോൾ പേഴ്സണൽ കണക്ഷൻസ് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആവുന്ന ഈ ഒരു സമയം നമുക്ക് ജവഹർ ആണ്, ജവഹർ ഓക്കെ, ജവഹർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജവഹറിൻ്റെ മെസ്സേജ് ഇസ് ഫ്രം മലപ്പുറം. ഓക്കെ, മലപ്പുറത്ത് നിന്ന് ജവഹർ എന്താണ് പറയണതെന്ന് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് ഒരു വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ്. 5th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടുപേർക്കും, വൈഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, ബട്ട് ദെൻ ജവഹറിനും വൈഫിനും വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള ആനിവേഴ്സറി വിഷസ്. വെഡിങ് ആനിവേഴ്സറി ആണ്, സോ ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളും കൂടെ കൂടുന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആൻഡ് ആനിവേഴ്സറി വിഷസോടുകൂടി നമ്മൾ ഒരു ഗെയിം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം വയ്ക്കുന്നില്ല. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ വിത്ത് ദാറ്റ് ഗെയിം. സോ ഒരു പണിക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കോളൂ. അപ്പോഴത്തേക്ക് നമുക്കൊരു അടിപൊളി പാട്ടൊക്കെ കേട്ട് ജസ്റ്റ് ഒന്ന് ഉഷാറാവാം. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 13:40 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno
5: 91.7 FM.
4: Qatar's favorite radio station.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: ഹൈ, ദിസ് ഈസ് യുവർ പ്ലേബാക്ക് സിംഗർ നവീൻ മാധവ്.
10: യു ആർ ലിസണിംഗ് ടു
9: റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today
4: Welcome once again. Welcome back to Radio Sun 91.7 FM 917 Evenings in the time. Aanu Sandeep aanu koode ullathu studio clockil samayam 6 mani kazhinja 26 minutum 2 secondum. All right. Angane nammal dei oru ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെതർ കണ്ടീഷൻ ഔട്ട്സൈഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും തന്നെ ഇങ്ങനെ അപ്ഡേറ്റ്സ് വരുന്നു. പല ഭാഗങ്ങളിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ അരികിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ബട്ട് ഓഫ് കോഴ്സ് മഴ എത്രത്തോളം വരും എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി മഴപ്പാട്ടൊക്കെ കുറച്ചധികം ടൈം മുന്നേ തന്നെ അഷ്ടമിയൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന പ്രതീക്ഷയിൽ മഴപ്പാട്ടൊന്നും വേസ്റ്റായി പോകില്ല ഗൈസ്. തീർച്ചയായിട്ടും മഴയൊക്കെ ഉണ്ടാവും എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഫസ്റ്റ് റെയിൻ ആണ്. ആസിഡ് റെയിൻ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ, ഇഫ് യു ഗെറ്റ് ഇൻ ടു ആസിഡ് റെയിൻ തീർച്ചയായിട്ടും നമുക്ക് പനിയും ജലദോഷവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത ചാൻസ് നമ്മൾ തീർച്ചയായിട്ടും കണക്കിലേക്ക് എടുക്കണം. ആൻഡ് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ പതിവായിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിലേക്ക്.
5: Stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: Brought to you by
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ ട്രസ്റ്റഡ് ബൈ ഫാമിലീസ് ഡെലിവേർഡ് ബൈ സഫ.
4: ഒരു ഫെസ്റ്റിവൽ സീസൺ ദാ വരാൻ പോകുന്നു. ഷോപ്പിംഗ് ആ ബേസിൽ നടക്കുന്നുണ്ട്. നാട്ടിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ബേസിക്കായിട്ട് ദേ ഇപ്പം അരുണിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റഫീഖിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ലക്ഷ്മിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നാട്ടിലോട്ട് പോവാണ് ബ്രോ, പോയിട്ട് വന്നിട്ട് കാണാം, കീപ്പ് ഇൻ ടച്ച് എന്നുള്ള മെസ്സേജസൊക്കെയാണ് എല്ലാവരും അയക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നാട്ടിലോട്ട് പോകാനുള്ള ആ ഒരു ആകാംക്ഷയും ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ വേറെ ലെവല് തന്നെയാണ്. അതിനി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്ലാനിങ്സ് ചെയ്യുന്നൊരു വ്യക്തിയാണോ? അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ പ്ലാനിങ് പലപ്പോഴായിട്ട് നടക്കാറുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല നാട്ടിൽ ചെന്നിട്ട് നടക്കുന്നത്. നാട്ടിൽ നമ്മുടെ കൂട്ടുകാരും ഫാമിലിയും കസിൻസും റിലേറ്റീവ്സിനെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ പ്ലാൻസൊക്കെ ആകെപ്പാടെ മാറാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്തായാലും ഇത്തവണത്തെ നിങ്ങളുടെ ആ ഒരു ട്രാവൽ പ്ലാൻ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000-9917 ഈ വർഷം വെക്കേഷൻ പോകുമ്പോൾ, സ്പെഷ്യലി ഈ ടൈം ഒരു ഫെസ്റ്റിവൽ സീസൺ ആണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവൽ ടൈം നാട്ടിലോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ദാറ്റ് വൺ തിങ് അല്ലെങ്കിൽ വാട്ട് വുഡ് ബി ദാറ്റ് ഫസ്റ്റ് തിങ് യു ഡു ടു എൻ്റർടൈൻ യുവർ സെൽഫ്? എന്തായിരിക്കും അത്? പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. 5000-9917 സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: 917 evenings.

0: Joy Alucas 917 Evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome once again. Welcome back to Radio Sun 91.7 FM with 917 Evenings in the Time. Sandeepaanu koodeyullathu. Studio clock il samayam 6 mani kazhinju 44 minute 39 second. ഈ ഒരു ടൈം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, നമുക്ക് ആ ഒരു ഗെയിം സെഗ്മെന്റിലേക്ക് കടക്കാനുള്ള സമയമായി വരികയാണ്. വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ.

ഇതുവരെ തന്നിട്ടുള്ളതിൽ വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആയിരിക്കും. പക്ഷേ ആരും കാൽക്കുലേറ്റർ എടുത്ത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ പറയരുത്. മൈൻഡ് കാൽക്കുലേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബ്രെയിൻ എത്രമാത്രം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രെയിനിനെ ഒന്ന് സെറ്റപ്പ് ആക്കാനായിട്ട് കുറച്ചുകൂടി ഒന്ന് എന്താണ് ഷാർപ്പാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളിൽ ഒരു പർട്ടിക്കുലർ എക്സസൈസ് ആണ് ഇത് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ വാക്ക് ത്രൂ ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്പേഴ്സ് ഞാൻ പറയും, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും, അത് കഴിഞ്ഞ് ഫൈനൽ ആൻസർ എനിക്ക് തരിക. സോ വെരി ഫസ്റ്റ് ചെയ്യേണ്ടത് 10 എന്നുള്ള നമ്പർ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. 10 ഓക്കെ. ഇനി 10 എന്നുള്ള നമ്പറിൻ്റെ കൂടെ ആഡ് 6 ടു ഇറ്റ്. 6 ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 3. ആദ്യം 10 എന്ന നമ്പർ എടുക്കുക, ആഡ് ചെയ്യുക 6, 6 ആഡ് ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ ബൈ 3 ഇൻറ്റു 3 ചെയ്യുക. ഇനി 8 സബ്ട്രാക്റ്റ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിന്ന് 8 സബ്ട്രാക്റ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി ചെയ്യേണ്ടത് 4 കൊണ്ട് ഈ കംപ്ലീറ്റ് ആൻസർ ഡിവൈഡ് ചെയ്യുക. അവസാനം കിട്ടുന്ന, അതായത് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ്, 8 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഉത്തരം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഫൈനൽ ആൻസർ എത്രയാണ്. പെട്ടെന്ന് അയക്കാനായിട്ട് മറക്കണ്ട 5000917. സോ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ചോദ്യം. 10 എന്ന നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുക, 10 ആഡ് 6 ടു ഇറ്റ്, 6 ആഡ് ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ 3 ടു ദ ആൻസർ. ഇതിൽ നിന്ന് കിട്ടുന്ന ആദ്യം 10 6 കൂടെ കിട്ടുന്ന ആ ഒരു ആൻസറിൽ നിന്നും 3 മൾട്ടിപ്ലൈ ചെയ്യുക, അതിലേക്ക് 8 സബ്ട്രാക്റ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ അവസാനം ആ ഒരു മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിൽ നിന്ന് കിട്ടുന്ന ആൻസർ വെച്ചിട്ട് 8 സബ്ട്രാക്റ്റ് ചെയ്യുക, മൈനസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫൈനലി അവസാനം കിട്ടുന്ന ആൻസർ, ഈ സബ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഡിവൈഡ് ചെയ്യുക ബൈ 4. 4 എന്നുള്ള ഡിജിറ്റ് കൊണ്ട് ഫൈനൽ ആൻസറിനെ ഡിവൈഡ് ചെയ്യുക. എത്രയാണ് കിട്ടുന്നത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917.

ഒന്നും അല്ല മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്, സ്ലോ ആയിട്ടാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് ഇഫ് യു ആർ നോട്ട് ഗോട്ട് ദ ക്വസ്റ്റ്യൻ, ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ദാ ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് കടക്കുന്നത്. ആൻസേഴ്സ് പോകുന്നുണ്ടെ 5000917 ലേക്ക്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: The Oscar goes to A.R. Rahman.
8: Hi, this is A.R. Rahman.
9: You're listening to Radio Suno.
8: Listen to my songs on Radio Suno 91.7 FM.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Welcome, welcome once again. Welcome back at the Radio Suno 91.7 FM 917 Evenings in the Time. Sandeep Anand Kude, all of the studio clock. Samayam 7 mani kazhinja 2 minute 25 seconds. അങ്ങനെ ദേ നമ്മൾ ആ പണിയുടെ ചുരുക്ക് ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുരുക്കൊക്കെ എപ്പോഴായിരിക്കും മാറിപ്പോകുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ദേ ഇപ്പം മനസ്സിലാവും. ഒരുപാട് പേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ച് പേര് കുറച്ചധികം പേര് ആൻസർ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണി. അല്ലേ ഇത് കെണി

0: പണിയല്ല ഇത് കെണി.
1: ഓൾ റൈറ്റ്, അപ്പൊ പണിയാണെങ്കിലും കെണിയാണെങ്കിലും സമയമായിട്ടില്ല ഗൈസ്, ആ റിസൾട്ട് അറിയാനായിട്ട്, ആൻസർ അറിയാനുള്ള സമയമായിട്ടില്ല. വി വിൽ ഹാവ് ടു വെയിറ്റ്. പക്ഷേ ഇതാ ഒരിക്കൽ കൂടി വൺ ലാസ്റ്റ് ചാൻസ് ഉണ്ട്. ആദ്യം 10 എന്നുള്ള നമ്പർ എടുക്കുക. സോ ടേക്ക് ദ നമ്പർ 10. ഇനി അതിലേക്ക് ചെയ്യേണ്ടത് ആഡ് 6 ടു 8. 6 ആഡ് ചെയ്ത് കൊടുക്കുക. സോ 10 എന്നുള്ള നമ്പർ എടുക്കുക, 6 എന്ന നമ്പർ, 6 എന്ന നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക, ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3. അപ്പോൾ കിട്ടുന്ന ആൻസർ വെച്ചിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി കിട്ടുന്ന ആൻസർ വെച്ച് 8 എന്ന നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന ആൻസർ വെച്ച് 4 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആദ്യം 10 എന്നുള്ള നമ്പർ എടുക്കുക, ടേക്ക് 10, ആഡ് 6 ടു ഇറ്റ്, മൾട്ടിപ്ലൈ ബൈ 3, സബ്ട്രാക്ട് 8, ഡിവൈഡ് ബൈ 4. സോ ദിസ് ഇസ് വാട്ട് ആർ ടാസ്ക് ഇസ്. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് പോകുന്നോട്ടെ. 5000917 നമുക്കിവിടെ ഒരു വലിയ ലിസ്റ്റ് ആദ്യമേ വന്നിട്ടുണ്ട്. റീസൺ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീസൺ റൈറ്റ് ആൻസറാണ്. മിനു അലക്സ് എനിക്ക് കറക്റ്റായിട്ട് ആ എന്താണ് കറക്റ്റായിട്ടുള്ള ഇൻറ്റഗ്രേഷൻസ് ഒക്കെ കാണിച്ചിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹാഷിം ആൻസർ പറയുന്നു, റോണി ആൻസർ പറഞ്ഞിട്ടുണ്ട്, നസ്മിൽ, മുഹമ്മദ് ഷബാസ് ആണോ, ബട്ട് ആൻസർ റോങ് ആണ് കേട്ടോ, ഷബാബ് ആൻസർ തെറ്റിപ്പോയി. ഉനേസ് റൈറ്റ് ആൻസറാണ് പറയുന്നത്. റഹ്മത്ത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അനിൽ അടിമാലി റൈറ്റ് ആൻസർ. വിനി എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരമാണ് വന്നിരിക്കുന്നത്. ആസിഫ് ചെറുതായിട്ട് തെറ്റിച്ചിട്ടുണ്ടല്ലോ, വൈ ബട്ട് വൈ ആസിഫേ, ഒരു പോയിന്റിലൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, പോയിന്റ് ഇല്ല കേട്ടോ ആൻസർ അവസാനം വരുമ്പോൾ. വർഗീസ് റൈറ്റ് ആൻസർ പറയുന്നു. അസ്ലം റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അബു, നഫ്സൽ, അൻസൽ, ഹബീബ്, നൗഫൽ, വെൽ നൗഫൽ, ബാക്കി വായിക്കാൻ പറ്റുന്നില്ല, നൗഫൽ വി, ഓക്കെ, ഓ വെള്ളമുണ്ട റൈറ്റ് ആൻസറാണ് പറയുന്നത്. പ്രവീൺ ജേക്കബ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും 8.5 എന്ന ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഒരാൾ 9.5 പറഞ്ഞു, ഇപ്പോൾ 8. എല്ലാവർക്കും ഈ പോയിന്റ് പിടിച്ചുള്ള കളി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നജീബ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റിസ്വാൻ റൈറ്റ് ആൻസർ പറയുന്നു. ജിബി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബാൻസ് ആൻസേഴ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ, ലിജോ ബ്രോ ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം പറയാം, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. 26 ചോദിക്കുന്നുണ്ട്, 26 കേട്ടോ ഉത്തരം. സോ 10 എന്നുള്ള നമ്പർ എടുക്കുക, 10 എന്നുള്ള നമ്പറിൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് കൊടുക്കുക, ആഡ് 6 ടു 8, മൾട്ടിപ്ലൈ ബൈ 3. ഇനി കിട്ടുന്ന ആൻസർ വെച്ച് സബ്ട്രാക്ട് 8 ഫ്രം ദ ആൻസർ, ആ ആൻസറിൽ നിന്നും 8 സബ്ട്രാക്ട് ചെയ്യുക. ഫൈനലി കിട്ടുന്ന ആൻസർ വെച്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുന്നത്? വളരെ സിമ്പിളാണ്. വരുന്ന സമയം നമുക്ക് അടിച്ചുപൊളിക്കാനായിട്ട് ഒരു പാട്ട് ദൈവം വരുന്നുണ്ട്. കുറച്ചൊന്ന് കൺഫ്യൂഷൻ ആയിട്ടുള്ള ആ തലകൾക്കൊക്കെ തന്നെ ഭയങ്കരമായിട്ട് കൂളിംഗ് ആവാൻ ഒരു അടിപൊളി പാട്ട് ഫ്രം ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുക.

0: Radio Suno 91.7 FM Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 9:12. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
6: ഇനി നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി
5: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
6: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
5: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruchi Ariyam Call 4000-1707
0: and
3: Marza Hypermarket Be Fresh Be You Visit your nearest store today.
4: ആൻസർ തെറ്റിച്ച് പറഞ്ഞവരൊക്കെ ഈ റൈറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു പണിയൽ. ഇത് കെണി വെൽ സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM 917 ഈവനിങ്സിൽ ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ ആ ഒരു ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം പറഞ്ഞിരുന്നത് 10 എന്നുള്ള നമ്പർ മനസ്സിൽ വിചാരിക്കാനായിരുന്നു, അതിൻ്റെ കൂടെ 6 എന്നുള്ള നമ്പർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് മേക്സ് ഇറ്റ് എ ടോട്ടൽ ഓഫ് 16. സോ 10 എന്ന നമ്പറിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 16 എന്നുള്ള നമ്പർ കിട്ടും. ഇതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം. സോ 16 × 3 ഈസ് ഐഡിയലി 48. സോ 48 എന്നുള്ള നമ്പർ കിട്ടും. 48 എന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 40. ഈ ആൻസർ ഫൈനൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. 40/4 10 എന്നുള്ള ആൻസർ തന്നെയാണ് കിട്ടുന്നത്. സോ ആദ്യം നമ്മൾ വിചാരിച്ച 10 തന്നെയാണ് ആൻസർ ആയിട്ടും വരുന്നത്. റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ദേ സെക്കൻഡ് ലിസ്റ്റിലേക്ക് നമുക്ക് അയച്ചേക്കുന്നത് റെൽക്ക് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്.

ജു ഐബു റൈറ്റ് ആൻസർ, ലിജോ ജോസഫ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഷഫീർ ആണോ, ഷഫീർ, യെസ് മുഹമ്മദ് ഷാഫി റൈറ്റ് ആൻസർ പറയുന്നു. റീസൺ ഓൾറെഡി ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിരൺ ബാബു ഉത്തരം മാറിപ്പോയല്ലോ, ഒന്ന് രണ്ട് പേര് 26 എന്നുള്ള ഉത്തരത്തിലേക്ക് പോയി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, എവിടെയോ എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവ് പോലെ കൺഗ്രാചുലേഷൻസോട് കൂടി നമ്മൾ പോകുന്നത് മറ്റൊരു ട്രാക്കിലേക്കാണ്, ഒരു അടിപൊളി പാട്ടിലേക്ക്. ടു ഓൾ ദ വൺസ് ഹു ഹാവ് സെറ്റ് ദ ആൻസർ, ദാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunu. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruji Ariyam Call 4000-1707
0: and
1: Marza Hypermarket Be Fresh Be You Visit your nearest store today
3: Welcome, welcome once again. Welcome back to Radio Sona 91.7 FM 917 Evenings in the Time. Sandeep Adakodi, all of the studio clock. Samayam 7 mani kazhinju 37 minutum 38 secondum. Yet another beautiful evening. Aa oru evening il korchu kurumbakke aayittu nammude aa oru പണിയല്ല ഇത് കെണിയൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പണിയും കെണിയും എന്നല്ല, വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സിലേക്ക്. ഖത്തറിൽ ഒരുപാട് ഇവൻറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വരാൻ പോകുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ഫാക്റ്റാണ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇനി ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഫാക്ട് ഹാസ് ബീൻ ടോൾഡ് കഴിഞ്ഞ ആഴ്ചയും അതിന് മുന്നത്തെ ആഴ്ചയും ഒക്കെ ആയിട്ട് വന്ന അപ്ഡേറ്റ്സ് ആണ്. വെരി ഫസ്റ്റ് തിങ് നമുക്കറിയാം, പവർ ബാങ്ക്സിൻ്റെ ആ ഒരു യൂസേജ് മാക്സിമം 200 mAh അതിനൊരു പർട്ടിക്കുലർ നമ്പറിലേക്ക് ഷോർട്ടൺ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈതർ രണ്ട് ചെറിയ പവർ ബാങ്കുകൾ കൊണ്ടുപോകാം. ഒരുപാട് mAh ഉള്ള ബാറ്ററീസ് ഒന്നും തന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നമ്മൾ ക്യാരി ഓൺ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു റൂൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ റൂളിന് പിന്നാലെയാണ് മറ്റൊരു റൂൾ വന്നിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ബോർഡിംഗ് പാസിൻ്റെ ഫോട്ടോസ് ഒന്നും എടുത്തിടാൻ പാടില്ല എന്നുള്ളത്. വേറെവർ യു ആർ ട്രാവലിംഗ് ടു അത് പ്രൈവറ്റ് ഇൻഫർമേഷൻ ഉള്ള ഒരു സ്ലിപ്പായതുകൊണ്ട് തന്നെ അവർ ബോർഡിംഗ് പാസ് ആക്ച്വലി കണ്ടെയ്ൻസ് ഓൾ ദ പേഴ്സണൽ ഇൻഫർമേഷൻ. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇനി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വന്ന മറ്റൊരു അപ്ഡേറ്റാണ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ്റെ അപ്ഡേറ്റ്. മെഡിസിൻസ് കൊണ്ടുപോകാനും ഇങ്ങടേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് അറിഞ്ഞുകൂടാതെ പോയ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ വെക്കേഷന് പോയിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. സോ നാട്ടിൽ നിന്നൊക്കെ മെയിൻലി മെഡിസിൻസ് ഒക്കെ കൊടുത്തു വിടുന്ന ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും ആ കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് അങ്ങനെ മെഡിസിൻസ് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്രയർ ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ വെരി മച്ച് അവൈലബിൾ ഓൺ ഖത്തർ മിനിസ്ട്രിയുടെ ആ ഒരു ഒഫീഷ്യൽ പേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ട്രാവൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിപ്പോയാൽ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മെഡിസിൻസ് ആണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ആൻഡ് ഇഫക്റ്റ് ഓൾ ആ മെഡിസിൻ അപ്രൂവൽ അല്ല, കാരണം പല മെഡിസിൻസിലും പല കോണ്ടന്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവർ റിവേർട്ട് ചെയ്യുന്നതായിരിക്കും വെദർ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ഓർ നോട്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. വൈ ബിക്കസ് അത്രമാത്രം ഈ സമയത്ത് ട്രാവൽ ഉണ്ട്, അത്രമാത്രം പേര് നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഡിലേയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർപ്പിച്ചതാണ്. ആൻഡ് ഹാവിങ് സെറ്റ് ദാറ്റ് ഇനിയൊരു പാട്ടിൻ്റെ സമയം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: വചനങ്ങളിലൂടെ നിങ്ങൾ വെവ്വേറെയല്ല കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: on 7 evenings. Only on Radio Suno 91.7 FM. Joy Alucas 917 Evenings. Presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings in the time. Aanu Sandeep aanu koodiyulladu. Ee oru time valareyadhigam important aayittulla oru tech talk ilekkaanu nammal kadakkunnathu. Let's get into Techie Talk.
0: Techie Talk.
4: ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്ന ഫോൺ, ഈ വർഷം പുറത്തിറങ്ങോ, ഇതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഡൗട്ടായിട്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ഡൗട്ടിൻ്റെ കാര്യമൊന്നുമല്ല, ഒരുപാട് പേര് തന്നെ ദ ആപ്പിൾ ലവേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആപ്പിൾ ലവേഴ്സ് ഒത്തിരി പേര് ഇങ്ങനെ ഇരിക്കുന്ന സമയം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ മോഡൽ എങ്ങനെയായിരിക്കും, പുതിയ മോഡലിൻ്റെ ആ ഒരു എന്താണ് സ്റ്റൈൽ, ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ഇപ്പോൾ ആ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾക്ക് ഒരുപാട് വ്യത്യാസത്തോടു കൂടിയാണ് 17 മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 15 വരെ ഏകദേശം ഒരേ മോഡലിൽ ഇങ്ങനെ പോവുമായിരുന്നു. പെട്ടെന്ന് വന്ന മാറ്റം, മറ്റത് ക്യാമറ പ്ലേസ്മെൻറ്റ്സ് മാത്രം. ഇതിനെ ട്രോൾ ചെയ്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ അന്ത കാലത്തിലുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയില്ല, ബട്ട് ഈ ക്യാമറ വെറുതെ ഇരുന്ന ഡിസൈനർ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം രസകരമായിട്ടുള്ള ട്രോളുകളാണ് ഐഫോൺ 15 പറ്റിയിട്ടും 13 പറ്റിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി വളരെയധികം വ്യത്യസ്തതയോടെയാണ് 17 എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി 18 എത്തുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വരുമോ? വരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഔട്ട്പുട്ട്സ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ 18 ഇരിക്കാൻ പോകുന്നത്? ഒരുപാട് പേര് ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. കോറായിട്ടുള്ള ആപ്പിൾ ഫോൺ ലവേഴ്സ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് റിസർച്ച് ചെയ്ത് തന്നെ പോയിട്ടുണ്ടായിരിക്കാം. എത്ര പേർക്ക് അത് മനസ്സിലായി എന്നുള്ളത് പറയട്ടെ. ബട്ട് ബേസിക്കലി ഒരു പർട്ടിക്കുലർ മോഡലിലേക്കാണ് അവർ വരാനായിട്ട് പോകുന്നത്. ഏത് മോഡലാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് കിടക്കുന്നത്. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റും 8 സെക്കൻഡും. സന്ദീപാണ് കൂടെയുള്ളത്. ഇത് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta keta kootu koodam.

ടെക്നിക്കൽ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ടെക്നിക്കൽ അപ്ഡേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, വി വിൽ ഹാവ് ടു ഗെറ്റ് ഇൻ ടു ടെക്കി ടോക്ക്. അപ്പോൾ ഒരു ഫോൾ ലൈനപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സ്പെക്റ്റഡ് ടു ബി ഓൺ സെപ്റ്റംബർ. ഇനിയിപ്പോൾ ഒരു മാസവും കൂടി, ഒരു മാസം ഇല്ലല്ലോ സെപ്റ്റംബർ എന്ന് പറയാനായിട്ട്, ഇനിയിപ്പോൾ ഓഗസ്റ്റ് 10 ആവാറായി. അപ്പോൾ ഏകദേശം 10-20 ദിവസവും കൂടി, 20-21 ദിവസവും കൂടെ മാത്രമാണ് വെയിറ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബറിലേക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം എന്നുള്ള ആ ഒരു ഹൈ എക്സ്പെക്റ്റേഷനോടുകൂടി ഒരുപാട് പേര് സ്ട്രിക്ട്ലി ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് റെവല്യൂഷണറി ഡിവൈസ് ആയിട്ടുള്ള ഐഫോൺ 18 വരവിനായിട്ട്. എന്തായാലും iPhone 18 Pro നെക്സ്റ്റ് ജനറേഷൻ പ്രീമിയം വർക്ക് ഹൗസ് ആണ്. ഇറ്റ്സ് ബേസിക്കലി ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്മോളർ ആയിട്ടുള്ള ഒരു ഡൈനാമിക് ഐലൻഡ് ആണ് അതിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2 nanometer, മേ ബി ലൈക്ക് 820 Pro ചിപ്പോടുകൂടിയാണ്. ഇതാണ് അറിയാൻ സാധിച്ച സ്പെസിഫിക്കേഷൻസ് കേട്ടോ. സോ ആപ്പിളിൻ്റെ തന്നെ ഒരു കസ്റ്റം C2 മോഡമാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് 18 Pro സ്പെക്കാണ് കേട്ടോ. ഇനി പ്രോ മാക്സിലേക്ക് വരുമ്പോൾ ടോപ്പ് ടയറായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫ്ലാഗ്ഷിപ്പ് തന്നെയാണ്. കുറച്ച് ബാറ്ററി ലൈഫ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് പലരും. പലപ്പോഴായിട്ട് 17 ചില മോഡൽസും ലൈറ്റിനൊക്കെ, എനിക്ക് തോന്നുന്ന ആപ്പിൾ ഐഫോൺ ലൈറ്റിന് ഏറ്റവും അധികം വന്നിരുന്ന ഒരു പ്രശ്നം, ഒരു കമൻ്റ് എന്നുള്ളത് ചാർജ് നിൽക്കുന്നില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അത് കുറച്ച് അഡ്വാൻസ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ക്യാമറ അപ്ഗ്രേഡ്സ് ഭയങ്കരമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. വേരിയബിൾ അപ്പർച്ചറൊക്കെ ആയിട്ട് ഏറ്റവും മനോഹരമായിട്ടാണ് ഐഫോൺ 18 Pro Max ഓൾറെഡി അത് കിടിലൻ ക്യാമറയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ ഷാർപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു, അപ്ഗ്രേഡ്സ് വരുന്നു, വേരിയബിൾ പാച്ചർ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ബി അമേസിംഗ് ഗൈസ്. ഒരു ഡൗട്ടും വേണ്ട. ഫൈനലി അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെയൊക്കെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ്, ഹെവിലി ആൻറ്റിസിപ്പേറ്റഡ് എന്ന് തന്നെ പറയണം, ആപ്പിളിൻ്റെ തന്നെ ആ ഒരു ഫോൾഡ്. ഐഫോൺ അൾട്ര എന്ന പേരിലാണ് പുറത്തിറങ്ങുന്നത്. സോ ഫോൾഡബിൾ ആയിട്ടുള്ള ഡിവൈസായി ഒരു ബുക്കിൻ്റെ സെറ്റപ്പിലാണ് സാധനം എത്തുന്നത്. ടൈറ്റാനിയം ബോഡിയാണ്, എക്സ്പാൻഡബിൾ ഡിസ്പ്ലേ ആണ്, ഒരുപാട് ഫീച്ചേഴ്സോടുകൂടി. ആ ഒരു ഫോൺ ഒന്ന് കാണാനായിട്ടും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാനുമായിട്ടുള്ള ആകാംക്ഷ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ടെക് അപ്ഡേറ്റുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: 917 Evenings. 917 Evenings.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunu.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: കത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: കാത്തിരുന്നിട്ടും
6: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
5: കൽപ്പാന്തകാലത്തോളം
6: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ട്

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizyariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ദാ ഈ ഒരു ടൈം ഞാൻ ചെറുതായിട്ടൊന്നും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകാൻ ഉള്ള സമയമായി വരുന്നു. യെസ്, എന്താണ് നേരത്തെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ അല്ലാടോ, ചെറുതായിട്ടൊരു തുമ്മലും ചീറ്റലും ഒക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. മേ ബി ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് വരുന്നതിന് മുമ്പ് പൂർവ്വാധികം ശക്തിയോടെ നമുക്ക് എനർജറ്റിക് ആയിരിക്കണം. ഇറ്റ് ഇസ് ഫെസ്റ്റിവൽ ടൈം കമ്മിങ്, ഫെസ്റ്റിവൽ ടൈം കമ്മിങ്. മനസ്സിൽ ഈ ഒരു സാധനം തന്നെ ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ടൈം നമുക്കിനി എന്തൊക്കെ എത്ര വൈകിയെങ്കിലും വി വിൽ ഹാവ് ടു എൻജോയ്. മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ തന്നെ മാക്സിമം എൻജോയ് ചെയ്യുക. ആൻഡ് ഞാനിതൊക്കെ പറയുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ടായിരിക്കാം പലർക്കും, പക്ഷേ ആ ഒരു സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, എനിത്തിങ് പോസിബിളി ഗോയിങ്, ഈ ഒരു കാര്യം മറന്നു പോരുത്.
6: സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: ബ്രോട്ട് ടു യു ബൈ
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ട്രസ്റ്റ്. കീപ് ദ ട്രസ്റ്റ് ഹൈ. എല്ലാ ഫ്രണ്ട്സിനും അതേപോലെ റിലേറ്റീവ്സിനും കസിൻസിനും ഫാമിലിക്കും ഒക്കെ തന്നെ ഈ ഒരു കാര്യം പാസം ചെയ്യാനായിട്ട് മറക്കണ്ട. സ്പ്രെഡ് ദ വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. 917 ഈവനിങ്സ് നാളെ പാക്കലാം. ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇവൻസും അതേപോലെ തന്നെ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ആൻഡ് ഓൾസോ കുറേ ഗെയിംസും ആയിട്ട് സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇനിയിപ്പോൾ ഈ ഒരുപാട് നല്ല പാട്ടുകളുടെ കഥയായിട്ട് ബോബി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും സുനോ മെലഡീസിൽ. സോ സ്റ്റേ ട്യൂൺഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. പഴയ പാട്ടുകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. പക്ഷെ ഇന്ന് പാട്ടുകളുടെ വിശേഷമല്ല, ഇന്നൊരാളെ നമ്മൾ ഓർക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഇന്നലെ ആയിരുന്നെങ്കിലും ഇന്ന് ഇദ്ദേഹത്തെ പറ്റി പറയണം. ആ യാത്രയും സിനിമയും പാട്ടുകളും എല്ലാം ഓർക്കണമെന്ന് എനിക്ക് തോന്നി. സിനിമ ഹറാമാണെന്ന് വിശ്വസിച്ചിരുന്ന കുടുംബത്തിൽപ്പെട്ടയാളാണ് ഇദ്ദേഹത്തിന്റെ വാപ്പ ഇസ്മായിൽ ഹാജി. പക്ഷെ ഉമ്മ സൈനബയുടെ വീട്ടിൽ സിനിമകളൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്. സ്കൂൾ അടയ്ക്കാൻ കാത്തിരിക്കും ഇദ്ദേഹം ഉമ്മയുടെ തൃപ്പൂണിത്തറയിലെ വീട്ടിലേക്ക് പോകാൻ. ഉമ്മയുടെ ഇളയ സഹോദരൻ യൂസഫ് മാമയാണ് ഇദ്ദേഹത്തെ സിനിമ കാണാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വീട്ടുകാരറിയാതെ സിനിമയ്ക്ക് പോയി. സിനിമ കണ്ട് അത്ഭുതപ്പെട്ട ആ ബാലൻ പിൽക്കാലത്ത് പാൻ ഇന്ത്യൻ ഡയറക്ടറായി നമ്മുടെ എല്ലാം സ്വന്തം സിദ്ദിഖിക്കയായി. യെസ്, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ സിദ്ദിഖിക്കയുടെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. മലയാള സിനിമയെ ചിരിപ്പിക്കാൻ പഠിപ്പിച്ച്, ഇന്ന് നമ്മുടെ സ്ട്രെസ്സോ ടെൻസ്ഡ് ലൈഫിൽ ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കാൻ തീർച്ചയായും സിദ്ദിഖിക്കയുടെ സിനിമകൾ തന്നെയായിരിക്കും നമുക്ക് കൂട്ട്. വളരെ പേഴ്സണലി അറിയാവുന്ന ഒരാളായിരുന്നു എനിക്ക് സിദ്ദിഖിക്ക. ഒരിക്കൽ പോലും ഒരു ഇന്റർവ്യൂകൾ ഞാൻ ചോദിക്കുമ്പോൾ നോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നും ഒരു ചിരിച്ച മുഖമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. എല്ലാം താരജാടയില്ലാത്ത ചിരിയുടെ ഗോഡ് ഫാദർ തന്നെയായിരുന്നു സിദ്ദിഖിക്ക.
1: ഞാൻ ഉള്ളരുതാത്തവനാണ്, കഴിവില്ലാത്തവനാണ് എന്ന് എന്റെ ബാല്യകാലത്ത്, അപ്പൊ എന്നെ ചെറുപ്പത്തിൽ എന്റെ വീട്ടുകാർ പോലും എന്നെ വിളിച്ചിരുന്നത് കന്നാസ് എന്നാണ്. അതാണ് പിന്നീട് സിനിമയിൽ ഞാൻ കന്നാസായിട്ട് ഉപയോഗിച്ചത്. കന്നാസ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ മാത്രം കൊള്ളാം, അതായത് കന്നാസ് എന്തെങ്കിലും ഒഴിച്ചു വെക്കാൻ കൊള്ളാം, അത് പൊട്ടക്കന്നാസും കൂടിയാണെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് കളയാനേ കൊള്ളുള്ളൂ. അപ്പൊ അങ്ങനെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്, പിന്നെ പൊട്ടക്കന്നാസാണ്. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാകുമായിരുന്നു. പിന്നെ പിന്നെ എന്റെ പ്രവൃത്തികൾ തന്നെയാണ് പൊട്ടക്കന്നാസ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ജീവിതത്തിൽ പലയിടത്തും ഞാൻ പരാജയപ്പെടുന്നത് എനിക്ക് പറ്റാത്ത സ്ഥലത്താണ് ഞാൻ പോയിട്ടാണ് പരാജയപ്പെടുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.
0: ആ തിരിച്ചറിവിന് ശേഷം ആ പൊട്ടക്കന്നാസിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇന്നും മറക്കാനാവാത്ത, ഓർത്തോർത്ത് ചിരിക്കാവുന്ന ഒരുപാട് സിനിമകളാണ്. ഒരേ സിനിമ മൂന്ന് ലാംഗ്വേജിൽ ഹിറ്റാക്കിയ ഡയറക്ടർ, അങ്ങനെ വെറും ഡയറക്ടർ അല്ല, ബോളിവുഡിൽ ആദ്യമായി 100 crore ക്ലബിൽ എത്തിയ ഒരു മലയാളി സംവിധായകൻ, ദി ലെജൻഡ് ഡയറക്ടർ സിദ്ദിഖ് ഇസ്മായിൽ എന്ന നമ്മുടെ സ്വന്തം സിദ്ദിഖിക്ക.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ഇന്നത്തെ സുനോ മെലഡീസ് യാത്ര ഒരാളെ ഓർത്തുകൊണ്ടാണ്. ദി ലെജൻഡറി ഡയറക്ടർ സിദ്ദിഖ് ലാൽ ടീമിലെ സിദ്ദിഖിന്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. സിദ്ദിഖിക്ക ഞാൻ സിനിമാ ഷോ ചെയ്തിരുന്ന കാലത്തൊക്കെ എന്ത് വിശേഷങ്ങൾക്കും എന്ത് കാര്യത്തിനും ഒരു ഇന്റർവ്യൂ ചോദിക്കുമ്പോഴും നോ പറയാതെ ഒരുപാട് കഥകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞ ആ കഥകളിലൂടെ തന്നെ ആവാം സുനോ മെലഡീസിന്റെ യാത്ര എന്നോർത്തു. മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ സിനിമകൾ ഇപ്പോഴും ആദ്യ സ്ഥാനത്ത് തന്നെയാണ്. ഇവർ വേർപിരിഞ്ഞപ്പോഴും നമ്മൾ വേദനിച്ചു, അതിൽ സിദ്ദിഖിക്ക നമ്മളെ വിട്ടുപോയപ്പോ നമ്മളെ തീരാ ദുഃഖത്തിലുമാക്കി. ആദ്യ സിദ്ദിഖിക്ക സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ സിനിമ മാത്രമായിരുന്നു, ഒരു കലാകാരനാകണം, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആകണം എന്നൊക്കെയായിരുന്നു. ഡിറക്ടർ ആവുക എന്നുള്ളൊരു ആഗ്രഹമൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഫാസിൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മരണം എന്നൊക്കെ പറയുന്ന വിഷയം കേൾക്കുമ്പോഴും നമുക്ക് പേടിയാണ്, അത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിലൊരു കോമഡി കണ്ടെത്തിയ ആളാണ് സിദ്ദിഖ് ലാൽ ടീം, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലൂടെ.
1: മരണം എപ്പോഴും കരയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യതകളാണ്. മിക്കവാറും ദുഃഖപരിഹസ്യായ സിനിമകളുടെ ഒക്കെ എന്ത് മരണത്തിലാണ് കൊണ്ടുവന്നത്, ട്രാജഡി. ട്രാജഡി എന്ന് പറയുന്ന ഒരു ആകത്തൂണിയാണ് മരണം. അപ്പൊ കരയിക്കാൻ വേണ്ടിയാണ് മരണം ഉപയോഗിക്കുക. ഈ മരണത്തെ ചിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചാലോ, ചിരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചാലോ എന്നുള്ള ഒരു തോട്ടാണ് അന്ന് ആ ഒരു പ്ലോട്ടിൽ ഞാൻ ലാൻഡ് ചെയ്തത്. അപ്പൊ അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട് ആയിരുന്നു. അപ്പൊ ആ ഡിഫറൻസ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളത് ചെയ്തത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ സിനിമ പരാജയമായി.
2: പക്ഷേ ഇന്നും അത് ടി വിയിൽ വന്ന സിദ്ദിഖിക്ക വെരി പേഴ്സണലി ഞാനത് മുഴുവൻ ഇരുന്ന് കാണാതെ വിടാറില്ല. കാരണം ത്രൂ ഔട്ട് ചിരിക്കാനും അതുപോലെ ഉണ്ടായിരുന്നു ആ സിനിമ ഇപ്പോഴും ഇരുന്ന് കാണാനായിട്ട്. പക്ഷെ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞൊരു
1: സിനിമയാണ്, മുൻപേ പറഞ്ഞു പോയി. അപ്പൊ അത് അന്നത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല കൂടിയിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് മുൻപേ ചിന്തിച്ചു എന്നുള്ളതാണ് ആ സിനിമയ്ക്ക് അന്ന് പറ്റിയ വിജയോഗം അല്ലെങ്കിൽ ദുരന്തം.
0: ഈ സിനിമയ്ക്കൊക്കെ മുന്നേ കമൽ സാറിന്റെ കൂടെ ഒരു സിനിമയിൽ ഇദ്ദേഹം അസോസിയേറ്റ് ആയിട്ട് നമ്മുടെ സിദ്ദിഖിക്ക വർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് ചിത്രമാണെന്നല്ലേ ഈ പാട്ട് കേട്ടാൽ മനസ്സിലാകും.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെലഡീസ്. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ വളരെ ലെജൻഡറി ആയ ഒരു ഡയറക്ടറെ ഓർത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഇന്നലെയായിരുന്നു ഡയറക്ടർ സിദ്ദിഖിയുടെ ഓർമ്മ ദിവസം. ഞാൻ ഓർത്തു, ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം എനിക്ക് നൽകിയ ഇന്റർവ്യൂകളിലൊക്കെ ഒരുപാട് കഥകൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ, അദ്ദേഹം പറഞ്ഞു തന്ന കഥകളിലൂടെ ആകാം ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര. ടെലിവിഷൻ ചാനലുകളിലും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിലും ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുടെ മുൻപന്തിയിൽ തന്നെ കാണും സിദ്ദിഖ് ലാൽ സിനിമകൾ. ഇന്നും ഒരു പുതിയ പടം കാണുന്ന അതേ ഫ്രഷ്നെസ്സിൽ നമ്മൾ ഇരിക്കുകയും ചെയ്യും ഇല്ലേ? കാലത്തെ തോൽപ്പിച്ച സിനിമകളിലൂടെ സിദ്ദിഖിക്ക് ഇന്നും ജീവിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ. സിദ്ദിഖ് ലാൽ സിനിമകളിലെ കഥാപാത്രങ്ങൾ തികച്ചും വ്യത്യസ്തരായിരുന്നു. അവരുടെ പേരിടലാകട്ടെ, അവരെ കാസ്റ്റ് ചെയ്യുന്ന രീതിയാകട്ടെ, സിദ്ദിഖിക്ക് പരിചയമുള്ള പല വ്യക്തികളുടെയും കൂട്ടുകാരുടെയും ഒക്കെ സ്വഭാവ സവിശേഷതകളും പേരുകളും ഒക്കെ ആയിരുന്നു കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായിരുന്നത്. മലയാളത്തിൽ തന്നെ പല അഭിനേതാക്കളുടെയും കരിയറിലെ ഏറ്റവും മികച്ചതും വ്യത്യസ്തവുമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ചത് സിദ്ദിഖിക്കയാണ്. അങ്ങനെ ചില ആളുകൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഫിലോമിന ചേച്ചിയാണ്. മലയാളത്തിലെ തഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഫിലോമിന ചേച്ചി കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ മിക്കതും സിദ്ദിഖിയുടെ ചിത്രങ്ങളിലൂടെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഗോഡ്ഫാദറിലെ ആനപ്പാരച്ചാമ്മേനെ ഒരു കാലത്ത് നമ്മൾ മറക്കില്ല. നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ 500 എന്ന മാസ് ഹീറോയ്ക്കൊപ്പം ഇടപിടിക്കുന്ന ഒരു കഥാപാത്രം. ആദ്യം ഈ കഥാപാത്രത്തിന് ഒരു പുരുഷൻ മതി എന്ന് ചിന്തിക്കുകയും പിന്നീട് അതൊരു സ്ത്രീ ആയപ്പോൾ അത് ഫിലോമിന ചേച്ചി മതി എന്ന് ഇവർ ഉറപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതൊരിക്കലും തെറ്റായിരുന്നില്ല. ഇതിലും നമ്മളെ കരയിപ്പിച്ചൊരു കഥാപാത്രമാണ് ചേച്ചിയുടേത്, വിയറ്റ്നാം കോളനിയിലെ ആ ഉമ്മ.
1: പൊന്നുമോനെ, മോനെ നീ കൂട്ടു നിൽക്കരുത്. ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നുമോനെ നീ കൂട്ടു നിൽക്കരുത്. ഇതെന്റെ സ്ഥലമാണ്, എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ്. ഇതൊക്കെ മരിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ മോന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പൊ ഇതൊക്കെ ഇടിച്ചു പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഒമ്പാട് ചങ്കാട് പോലെ പൊളിയരുത്.
0: അതുപോലെ ഇന്നസെന്റ് ഏട്ടനെ നമ്മൾ കോമഡി സീനുകളിൽ മാത്രം കണ്ടു പരിചയിച്ച നമുക്ക് സ്റ്റാർ വാല്യൂ അധികം ഇല്ലാത്തൊരു സിനിമയുടെ ടൈറ്റിൽ റോളിൽ അദ്ദേഹത്തെ കൊണ്ടുവരാ എന്ന് പറയുന്ന ധൈര്യം സിദ്ദിഖ് ലാൽ ടീമിന് മാത്രമായിരുന്നു. മാന്നാർ മത്തായി സ്പീക്കിംഗ്.

0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ നമ്മൾ കഥകൾ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുകയാണ്. ദി ലെജൻഡറി ഡയറക്ടർ സിദ്ദിഖിയുടെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് സുനോ മെലഡീസിൽ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കഥകൾ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകൾ എനിക്ക് തന്ന സമയത്ത് ഷെയർ ചെയ്ത കുറെ കഥകളിലൂടെ ആകാം ഇന്നത്തെ യാത്ര എന്ന് വിചാരിച്ചു. കലാഭവനിലെ ജീവിതകഥയൊക്കെ നമ്മൾ സിദ്ദിഖിയെ പറ്റിയിട്ടുള്ളത് ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? ആ സമയത്തെ കുറെ തമാശകൾ തന്നെയാണ് സിദ്ദിഖിയുടെ സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. സിദ്ദിഖിയുടെ സിനിമകൾ പ്രേക്ഷകർക്ക് എക്കാലം ഒരു പ്രതീക്ഷയുള്ള ചിത്രങ്ങളായിരുന്നു, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക്. കാരണം അതിൽ തമാശ കാണും, കുടുംബ സ്നേഹം കാണും, ഒരു ഇമോഷണൽ കണക്ഷൻ കാണും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും ഇല്ലേ? സിദ്ദിഖിലാൽ കൂട്ടുകെട്ട് പിരിഞ്ഞ് സിദ്ദിഖ് എന്ന സംവിധായകന്റെ കരിയറിലെ ഒറ്റയ്ക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു ഹിറ്റ്ലർ. ശരിക്കും ശ്രദ്ധിച്ചറിയാം, സിദ്ദിഖിയുടെ ചില സ്ട്രോങ് ക്യാരക്ടേഴ്സിലൊക്കെ ഒരു ഏട്ടന്മാരുണ്ട്. ഇപ്പൊ ഹിറ്റ്ലറിലെ മമ്മൂക്ക, ബിഗ് ബ്രദറിലെ ലാലേട്ടൻ, ക്രോണിക് ബാച്ചിലറിലെ മമ്മൂക്ക, അങ്ങനെ ഒരു ഏട്ടൻ കഥാപാത്രങ്ങളോട് സിദ്ദിഖിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അത് സിദ്ദിഖിക്കയിലും ഉണ്ട്, ഒരു സ്ട്രോങ് ബ്രദർഹുഡ്. ഞാൻ അതിനെപ്പറ്റി ഒരിക്കൽ സിദ്ദിഖിയോട് ചോദിച്ചിരുന്നു. അന്ന് സിദ്ദിഖിക്ക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു:
1: ഞാനൊരു ഏട്ടനാണ്, ഞാൻ മൂത്തയാളാണ് എന്റെ വീട്ടില്. അപ്പോ ഞാനൊരു ഏട്ടനെ പോലെ ബാക്കി ഒരുപാട് എന്റെ അനിയന്മാരുടെ ഫ്രണ്ട്സിനും ഒക്കെ എന്നെ ഏട്ടനായിട്ട് എന്നെ ഏട്ടനായിട്ടാണ് അവരൊക്കെ കാണുന്നത്. അപ്പോ എനിക്ക് ആ ഒരു ഒരു ബ്രദറിന്റെ ബ്രദറെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ കാണുന്ന ബ്രദറല്ല, എങ്കിലും എന്തെങ്കിലുമൊക്കെ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളോ അറിയണമൊക്കെ അവർ ഓടി എന്റെ അടുത്താണ് വരിക. അപ്പൊ അവരോട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ക്ഷമയോടുകൂടി കേൾക്കുകയും അങ്ങനെ സമാധാനം പറഞ്ഞു കൊടുക്കുക, എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഒരു അടുപ്പം എല്ലാ എന്റെ അനുജന്മാരുടെ ഫ്രണ്ട്സിനോടും ആ ഏരിയയിലുള്ളവരോടും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനൊരു ഏട്ടൻ കഥാപാത്രത്തെ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അത് കൂടി ആകാം ചിലപ്പോ എന്റെ സിനിമകളിലൊക്കെ അത് എന്നെ പ്രതിഫലിക്കുന്നത്. പിന്നെ ഈ മമ്മൂക്ക ആണെങ്കിലും ലാലോ ആണെങ്കിലും ഒക്കെ ഇവരെ നിന്നും പ്രതീക്ഷിക്കുന്നത്, പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് ഒരു ഏട്ടനെയാണ് ഇവരിലൊക്കെ കാണണം. ഇവരോട് ഒരു അച്ഛനായിട്ട് കാണാനല്ല ആഗ്രഹിക്കുന്നത്, ഒരു അപ്പപ്പനായിട്ട് കാണാനല്ല ഇവരെയൊക്കെ ആഗ്രഹിക്കുന്നത്. അവരെ ഏട്ടനായിട്ട് എത്ര പ്രായം വന്നാലും ശരിയാണ്, ഏട്ടനായിട്ടും വലിയേട്ടനായിട്ട് കാണാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്.
0: തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മൾ ലാലേട്ടനെ മമ്മൂക്കയും എന്ന് വിളിക്കുന്നതെന്ന് തോന്നുന്നു.
1: മമ്മൂക്ക എന്ന് വിളിക്കുന്നു. അതെ അതെ അതെ.
0: ഇപ്പം ഞാൻ സിദ്ദിഖിക്ക് ഈ പറഞ്ഞതുപോലെ ഏതൊരു കൈൻഡ് ഓഫ് ഏട്ടനാണ്
1: എനിക്ക് തോന്നുന്നത്? ക്രോണിക് ബാച്ചിലറിലെ മമ്മൂക്ക അവതരിപ്പിച്ച
0: എസ് പി
1: കഥാപാത്രം ഉണ്ടല്ലോ, നമ്മുടെ എസ് പി, എസ് പിയിലാണ് എന്റെ സ്വഭാവമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. എപ്പോഴും ഉൾവലിഞ്ഞു നിൽക്കുന്ന, ആരോടും മത്സരത്തിനോ വഴക്കിനോ പോകാത്ത, അങ്ങനെ ഇങ്ങനെ മാറി മാറി പോകുന്നു, ഇങ്ങോട്ട് വഴക്കിനോ വരുന്നവരോടൊന്നും വഴക്കിനോ പോകാതെ മാറി മാറി പോകുന്ന ഒരു നേച്ചർ, അത് അത് കുറച്ചുള്ളത് ക്രോണിക് ബാച്ചിലറിലാണ്. പക്ഷെ അവസാനത്തിൽ അങ്ങനെയല്ല, പക്ഷെ എങ്കിലും ആ കഥാപാത്രത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് പിന്നീട് മാറ്റങ്ങൾ വരുന്നത്. ആ സിനിമയിൽ മൊത്തം എന്റെ ഒരു ഫിലോസഫി ആ കഥാപാത്രത്തിലുണ്ട്.
0: കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത് ക്രോണിക് ബാച്ചിലറിലെ ഏട്ടനാണ് അല്ലേ?
1: ക്രോണിക് ബാച്ചിലറിലെ ഏട്ടനിലാണ് എന്റെ ഒരു ഏട്ടൻ സ്വഭാവം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹിറ്റ്ലറിലും കുറച്ചുണ്ട്, ഹിറ്റ്ലറിലും കുറച്ചുണ്ട്. എല്ലാം ഞാൻ നോക്കിയാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അനിയന്മാർ. ഇപ്പൊ എന്റെ അനിയൻ ഏറ്റവും അവൻ കാർ ഓടിക്കുക, അവൻ വണ്ടി ഓടിക്കുമ്പോ മാത്രം ഞാൻ കൂടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും വണ്ടി വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ സാരിയപ്പോ വൈഫിനടുത്ത് പറയും, നീ അമ്മൻ പോകുമ്പോ ഞാൻ വണ്ടി ഓടിക്കൂല കേട്ടോ. അപ്പൊ വൈഫ് എന്റെ അടുത്ത് പറയും, എന്തിനാ അവൻ ഇങ്ങനെ വഴക്ക് പറയണം, അപ്പൊ അമ്മയായിട്ട് ഓടിക്കട്ടെ. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു എന്റെ ഏറ്റവും ഇളയങ്ങനെയാണ് സാരി. അപ്പൊ അവൻ ഒരു കൊച്ചു ഞാൻ കാണുന്നത്. അപ്പൊ അവനെങ്ങനെ കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ള എന്റെ ടെൻഷനാണ് ഞാൻ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കരുതൽ അതായത് എന്റെ മക്കളോടെ എങ്ങനെ പോയാലും എന്റെ ബ്രദേഴ്സോടെ എങ്ങനെ പോയാലും അവർ അവിടെ എത്തി എന്ന് അറിയുന്നത് വരെ എനിക്ക് ഭയങ്കര അണീസ്നെസ് ആണ്. അവിടെത്തിയോ അവിടെത്തിയോ വൈഫോട് എന്തെങ്കിലും ടെൻഷൻ അടിക്കണം, അവരവിടെ എത്തിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ വിളിച്ചു ചോദിക്കും, എത്തിയോ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പൊ അത് അത് നമ്മുടെ ഒരു അണീസ്നെസ് ആണ്, അവരൊക്കെ സേഫ് ആയിരിക്കണം, അതൊക്കെ ഞാൻ അറിയണം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു വീക്ക്നെസ് ആണ്.

0: You are listening to Radio Suno. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഒരുപാട് കഥകളും വിശേഷങ്ങളും ഒക്കെ കേട്ടു പോകുന്ന യാത്ര. ഇന്ന് നമ്മള് ഡയറക്ടർ സിദ്ദിഖ് ലാലെ സിദ്ദിഖിക്കയുടെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ സുനോ മെലഡീസിൽ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ കുറച്ച് കഥകളിലൂടെ ആകണം ഇന്നത്തെ യാത്ര. ഒരുപാട് തവണ സിദ്ദിഖിക്ക് ഒത്തിരി ഇന്റർവ്യൂകൾ തന്നിട്ടുണ്ട് എനിക്ക്. ആ സമയത്ത് അദ്ദേഹം ഷെയർ ചെയ്ത ചില കഥകളിലൂടെയാണ് ഇന്നത്തെ സുനോ മെലഡീസിന്റെ യാത്ര. മിമിക്രിയെ മിമിക്സ് പരേഡ് എന്ന് പേര് കൊടുക്കുന്നത് സിദ്ദിഖിക്കയാണ്. സിദ്ദിഖിക്ക സിനിമയിലെ പല കോമഡി സീനുകളും പല ഡയലോഗുകളും ഈ മിമിക്സ് പരേഡ് ടീമിൽ വെച്ച് ഇവർ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ ഉണ്ടായ പല ഇൻസിഡൻസും ആണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ റൊമാൻസും വളരെ ഡിഫറെന്റ് ആണ്. നല്ല കുറെ റൊമാൻറ്റിക് സോങ്സും ഉണ്ട്. പക്ഷെ സിദ്ദിഖിക്ക അത്രയും റൊമാൻറ്റിക് ആയ ഒരാളാണോ റിയൽ ലൈഫിൽ എന്ന് ചോദിച്ചാ?
1: ഞാനങ്ങനെ പഠിക്കുന്ന സമയത്ത് റൊമാൻറ്റിക് അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സിനിമയ്ക്ക് കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങിയതിന്റെയാണ് ഞാൻ കുറെ കൂടി റൊമാൻറ്റിക് ആയത്. കാരണം കഥാപാത്രങ്ങളിലൂടെ ചിന്തിച്ച് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയോട്. കാരണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അത്രയും ഇൻവോൾവ്മെന്റ് കഥാപാത്രത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ, ഒരു ഇഷ്ടമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇപ്പൊ ബോഡി ഗാർഡിൽ കാണുന്നത്.

0: 91.7 FM, Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
4: and
7: Marza Hypermarket be fresh be you visit your nearest store today
8: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
9: മഴപാടും കുളിരായി
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മാത്യു റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ ദി ലെജൻഡറി ഡയറക്ടർ സിദ്ദിഖിക്ക, സിദ്ദിഖ് ലാലെ സിദ്ദിഖിക്കയുടെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് സുനോ മെലഡീസിനോട് അദ്ദേഹത്തിന്റെ ചില കഥകളിലൂടെ പോകണം എന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരുപാട് തവണ സിദ്ദിഖിക്കയുമായി സംസാരിക്കാനും ഇന്റർവ്യൂകൾ എടുക്കാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഷെയർ ചെയ്ത ചില കഥകളിലൂടെ ആകാലോ അപ്പോൾ ഇന്നത്തെ യാത്ര എന്നുള്ളത്. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്നുകൂടെ നമുക്ക് കേൾക്കാലോ. ഞാൻ ആലോചിക്കുക, ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് കോമഡി ടേമുകളൊക്കെ സിദ്ദിഖിക്കയിലൂടെ അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നേ. തോമസ് ഊട്ടി വിട്ടോട, ഇതെല്ലാം ഇതിന്റെ അപ്പുറം ചാടിക്കിടന്ന ആളാണ് കെ കെ ജോസഫ്, അല്ലെങ്കിൽ കമ്പിളിപ്പുരുപ്പ് ഇല്ലേ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സൂപ്പർ ഡയറക്ടർ തന്നെയാണ് സിദ്ദിഖിക്ക. പക്ഷെ ഈ സൂപ്പർ ഡയറക്ടറിന്റെ ലൈഫിലും ചില സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യലി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ കുറച്ച് പാടുപെട്ട കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇന്നും സൂപ്പർ ഹിറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി അൺലക്കി ആയിരുന്നു, അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. പക്ഷെ

0: സ്നേഹിക്കുന്ന ആള് വേണം. സിനിമയെ ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നവര് മാത്രമാവും. സിനിമ എന്ന് പറയുന്നത് ഒരു കലയുടെ വേദി കൂടിയാണ്. അപ്പൊ ആ ഒരു നല്ല കലാംശമുള്ള ഒരു സിനിമ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വേണം ലാഭം ഉണ്ടാക്കാൻ. അല്ലാതെ ലാഭം ഉണ്ടാക്കാൻ, എങ്ങനെയും ലാഭം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. ആശ് നിർമ്മാക്കിയത് എനിക്ക് അങ്ങനെ ഒരു നിർമ്മാതാവിനെയാണ് അന്ന് കിട്ടിയത്. പക്ഷെ അങ്ങനത്തെ അല്ലാത്ത മെജോറിറ്റി അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള ഒരുപാട് നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. എല്ലാവരും ഞാൻ അടക്കി പറയുന്നത് നല്ല പ്രൊഡ്യൂസർ ഉണ്ടാകുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന, നിങ്ങൾ നോക്കിയിരിക്കുന്ന ഏറ്റവും നല്ല സിനിമകൾ എടുത്താൽ അതിന്റെ ഒക്കെ പിന്നിൽ ഒരു നല്ല നിർമ്മാതാവിന്റെ മനസ്സും നല്ല ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മലയാളത്തിൽ ഇത്രയും നല്ല സിനിമകൾ ഉണ്ടാകും. ഞാൻ ഒരിക്കലും നിർമ്മാതാക്കളെ കാത്തിക്കറ്റുകയല്ല, പക്ഷെ എന്റെ അനുഭവം എന്നെ പഠിപ്പിക്കണം. ഒരനുഭവം കൊണ്ട് നമ്മൾ ഓരോന്ന് പഠിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതാണ് നല്ലത് എന്ന് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ.
1: സിദ്ദിഖിക്ക് തിരിച്ചത് പ്രൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു, ഒന്നല്ല രണ്ടും മൂന്നും പ്രാവശ്യം. കാരണം തമിഴിലും ഹിന്ദിയിലും എല്ലാം ഇത് എന്താ പറയുക, 100 crore ക്ലബ് ഒക്കെ നമ്മൾ അന്നാണ് ഏറ്റവും കൂടുതൽ കേട്ടു തുടങ്ങിയത്.
0: അതെ അതെ അതെ. ആ സിനിമ ഒരു കൊള്ളില്ലാത്ത സിനിമയായിരുന്നുവെങ്കിൽ വിജയ് ആ സിനിമ റീമേക്ക് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. സൽമാൻ ഖാൻ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആ സിനിമയിൽ അഭിനയിക്കാം. ഇത് എല്ലാവരും മലയാള സിനിമ കണ്ടിട്ട് തന്നെയാണ് അഭിനയിക്കാൻ വന്നത് അല്ലെ. അപ്പൊ ആ സിനിമ ഒരു കൊള്ളില്ലാത്ത സിനിമയാണ്. അപ്പൊ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കഠിനമായ ശ്രമം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ദുരന്തം എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിലെ എനിക്ക് എല്ലാ ഏറ്റവും കൂടുതൽ വേദന കൊണ്ടുത്തതും ആ സിനിമയാണ്. എനിക്ക് എല്ലാ വിജയങ്ങളും കൊണ്ടുത്തതും എന്നെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സംവിധായകനാക്കിയതും ആ സിനിമയാണ്.

0: रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो
1: एक्शन
2: मने दिनेश अतिमोहमान अतिमोहम
1: हॉरर तनिक പോകാൻ അനുവാദം ഇല്ല ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
1: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
4: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
0: റേഡിയോ സുനോ 91.7

0: യു ആർ ലിസണിങ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസിൽ നമ്മൾ ദി ലെജൻഡറി ഡയറക്ടർ സിദ്ദിഖിക്ക, സിദ്ദിഖ് ലാലിലെ സിദ്ദിഖിക്കയുടെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് സുനോ മെലഡീസിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകളും കഥകളുമായുള്ള ഒരു യാത്ര പോകാം വിചാരിച്ചു. ഒപ്പം സിദ്ദിഖിക്ക ഒരുപാട് ഇന്റർവ്യൂകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നോട് പങ്കുവെച്ച ചില കഥകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. സിദ്ദിഖിക്ക് ഫ്രണ്ട്ഷിപ്പ്, അത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാലറിയാം അദ്ദേഹം ഫ്രണ്ട്സിന് വേണ്ടി ചെയ്തേക്കുന്ന കാര്യങ്ങള്. ഇവൻ സിദ്ദിഖ് ലാൽ ടീം പിരിഞ്ഞപ്പോ പോലും വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ നമ്മൾ സിദ്ദിഖിക്കയൊക്കെ കണ്ടിട്ടുണ്ട്. സോ അത്രയും വാല്യൂ കൊടുക്കുന്ന സിദ്ദിഖിക്ക അന്വേഷിച്ച് നടന്ന, കാലങ്ങളോളം അന്വേഷിച്ച് നടന്ന ഒരു കൂട്ടുകാരനെ പറ്റിയിട്ട് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഥയാണ് കേട്ടാലോ.
1: അതൊരു ദുഃഖമായിട്ടിങ്ങനെ കിടക്കണം. അവൻ ഉണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത് ചെറുപ്പകാലത്തെ എന്റെ ഏറ്റവും നല്ല ഓർമ്മകളിൽ ഒന്നാണ്.
2: അതൊരു കുഞ്ഞു ദുഃഖമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടെങ്കിൽ ആരായിരുന്നു, എന്തായിരുന്നു, എന്തായിരുന്നു ആ കഥ?
1: സ്കൂൾ കാലഘട്ടത്തില് ഞാൻ കരൂരാണ്, കരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചത്. അപ്പൊ എന്റെ എൽ പി ക്ലാസ്സുകളിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന വളരെ അപൂർവം കൂട്ടുകാരെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരു സന്ധ്യാവ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സുധീർ ഉണ്ടായിരുന്നു. ഈ സുധീറാണ്, സുധീറും സന്ധ്യാവും എനിക്ക് രണ്ടുപേരും മിസ്സിംഗ് ആണ്. അവർ രണ്ടുപേരെയും കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എന്റെ സ്കൂൾ മിസ്സിൽ എല്ലാവരും കിട്ടി. അവരൊക്കെ അവര് പോലും തപ്പിട്ട് ഇവരെ രണ്ടുപേരെയും ഇന്നവരെ കിട്ടിയിട്ടില്ല. ഈ സുധീറിനുള്ള ഒരു ചെറിയ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധീറിന് കുറച്ച് ജന്മന വൈകല്യമുള്ള ആളാണ് മുഖത്തും കണ്ണിനൊക്കെ. അപ്പൊ അതുകൊണ്ട് അവനെ എല്ലാ കുട്ടികളും കളിയാക്കും. അവനെ കളിയാക്കാതിരിക്കുന്ന ഒറ്റ കൂട്ടുകാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അവന്റെ അമ്മയും എന്നെ ഭയങ്കര കാര്യമാണ്. സുധീറിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് എന്നെയാണ് അമ്മക്കെടുക്കുന്നു വിളിക്കുന്നത്. അപ്പൊ സുധീർപ്പം ഞാനത് കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. സുധീർ ആരെങ്കിലും കളിയാക്കിയാൽ ഞാൻ സംഭവിക്കില്ല, ഞാൻ അവരുമായിട്ട് വഴക്കത്താക്കും, അവരെ തിരിച്ചു പറയും. അങ്ങനെ അങ്ങനെ ഒരു സൗഹൃദമായിരുന്നു സുധീർപ്പം. പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തു. വീട് ഷിഫ്റ്റ് ചെയ്ത് വീട്ടിനടുത്തോട്ട് അവിടെ നിന്ന് മാറി പോലെ. അന്ന് നമ്മൾ കൊച്ചു കുട്ടികളല്ലേ, നമുക്ക് പിന്നെ പോയി അവരുടെ വിവരങ്ങളൊന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സുധീർ എന്റെ എന്റെ ചെറുപ്പകാലത്തെ എന്റെ ഓർമ്മകളിൽ ഒന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് സുധീർ. എന്റെ വീടിന്റെ ഗേറ്റിൽ വന്ന് നിന്നിട്ട് പുസ്തകവുമായിട്ട് വന്ന് നിൽക്കുന്ന സുധീർ, അതുപോലെ ഞാൻ അവന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ പോയി പുസ്തകമായിട്ട്. ആരാണോ ആദ്യം പറ്റുന്നത് അവരുടെ വീടിന്റെ മുമ്പില് വീടിന്റെ മുമ്പില് ഉണ്ടാവും. അപ്പൊ അമ്മ ഇറങ്ങി അമ്മകത്തേക്ക് വിളിക്കും, അതുപോലെ എന്റെ ഉമ്മ ഞാൻ റെഡിയായിട്ടില്ലെങ്കിൽ സുധീർമാകത്തേക്ക് വിളിച്ച് അകത്തിരുത്തും. അങ്ങനെ അത്രയും അടുത്ത് വരുന്നു സുധീർന്നായിട്ട്. പക്ഷേ ആ പ്രിന്റിലാണ് ഓർക്കുന്നത്.
2: ഫേസ്ബുക്കൊക്കെ വരുമ്പോ നമ്മള് പറയും പലതും പലരെയും തിരിച്ചു കിട്ടുമെന്ന്. പക്ഷെ സുധീറിന് മാത്രം ഇത്ര കൊല്ലങ്ങളുടെ, എത്ര കൊല്ലമായി സാർ ഇപ്പൊ ഇത്?
1: എങ്ങനെയും 10-45 വർഷങ്ങളായിട്ടുണ്ടാവും.
2: സാർ എന്നെങ്കിലും ഇതിനു വേണ്ടിട്ട് ഒന്ന് ഇറങ്ങി തിരിക്കണം എന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ?
1: എന്റെ സ്കൂൾ കൂട്ടുകാർ കുറെ പേരെ കിട്ടിയിരിക്കും. പക്ഷെ അവരിൽ പലർക്കും സുധീറിന് ഓർമ്മയില്ല. ചിലർക്ക് ഓർമ്മയുണ്ട്, പറയുമ്പോഴൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ അവർക്ക് ഒരു കണക്ഷനും ഇല്ല. അവരൊക്കെ അവിടുന്ന് വീട് മാറിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. അവരിങ്ങനെ ഒരു കണക്ഷനല്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിഞ്ഞൂടെ. ഭയങ്കര നല്ല ഫ്രണ്ടായിരുന്നു. ഇട്ടൊരു സീറ്റ് എന്താ പറയാ, അവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അവന് കഴിക്കാൻ കൊടുത്താൽ അതിൽ ഒരെണ്ണം എനിക്ക് വേണ്ടി അവൻ മാറ്റി വെച്ചു. അതുപോലെ ഞാനും എന്തെങ്കിലും കിട്ടിയാൽ അവൻ വീട്ടിൽ മാറ്റി വെച്ചു. അങ്ങനെ അത്ര തിക് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങളുടെ.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
0: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7.

0: You are listening to Radio Suno, Bobby and Suno Melodies. ഇന്നത്തെ സുനോ മെലഡീസ് യാത്ര വളരെ ഡിഫറെന്റ് ആയിരുന്നു. ബിക്കോസ് ഇന്നലെ ഡിറക്ടർ സിദ്ദിഖ് ലാലെ സിദ്ദിഖിക്കയുടെ ഓർമ്മ ദിവസമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളും പാട്ടുകളും അദ്ദേഹം പറഞ്ഞ കുറച്ച് കഥകളും ഒക്കെ ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തത്. അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകൾ എനിക്ക് തന്നതിൽ പങ്കുവെച്ച ചില കാര്യങ്ങൾ. അദ്ദേഹത്തിനോട് ഒരിക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ചോദിച്ചപ്പോഴേ അദ്ദേഹം ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ടും കൂടെ ഇന്നത്തെ ദിവസം നമ്മൾ കേട്ടാലോ.
1: എനിക്കിപ്പോ എന്റെ സിനിമ വരുന്ന പാട്ടുകളുണ്ട്, എനിക്ക് ഒരുപാട് പാട്ടുകളുണ്ട്, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. അത് സിനിമ എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എന്റെ സിനിമകളില്. കാരണം അത് അപ്പുറത്തേട്ടൻ പാടി അഭിനയിച്ച പാട്ട് കൂടിയാണ്. ഇപ്പൊ ആ പാട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടവും വരും. ഇപ്പൊ അമ്മച്ചേട്ടൻ അവരെ ചെയ്തിരിക്കും, അതുകൊണ്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
1: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: रेडियो सुनो 91.7 FM
1: कतर्स फेवरेट रेडियो स्टेशन
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
1: യു ആർ ലിസ്ണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ

91.7 FM. 91.7 FM.

रेडियो सुनो 91.7 FM 91.7 FM।

Radio Suno 91.7 FM. 91.7 FM.